ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:22. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 4, കൊല്ലവർഷം 1201 എടവം 11, 2026 മെയ് 25 തിങ്കളാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി 103.6 റിയൽ FM പ്രഭാത പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ.
2: ഇന്ന് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും തീർത്തു പറയാൻ കഴിയില്ല. നിരീക്ഷണ കേന്ദ്രത്തിന് പോലും എന്തെങ്കിലും അർത്ഥോക്തിയിൽ നിർത്തി ഇതിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്താനേ കഴിയുന്നുള്ളൂ. പണ്ട് ഇടവപ്പാതി എന്നു തുടങ്ങും, അല്ലെങ്കിൽ തുലാവർഷം എന്നു വരും എന്ന് കൃത്യമായിരുന്നു. ഇന്നാകട്ടെ കാലം തെറ്റി പെയ്യുന്ന മഴയും മുന്നറിയിപ്പില്ലാതെ വരുന്ന വേനലും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. പണം കടമെടുത്ത് കൃഷിയിറക്കുന്ന കർഷകൻ നഷ്ടത്തിലേക്കും ആത്മഹത്യയെക്കുറിച്ചുള്ള ആലോചനയിലേക്കും ചെന്നു ചാടുന്നു. ഇതൊക്കെ കാലാവസ്ഥ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒന്നല്ല. നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചു തരുന്നു എന്നു മാത്രം. നാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വനവും വനവിഭവങ്ങളും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി അമിതമായി ചൂഷണം ചെയ്യുന്നു. സഹ്യനിലും മറ്റു പർവ്വതങ്ങളിലുമുള്ള പാറകൾ എടുത്ത് അവിടം അഗാധമായ കുഴികളാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനൊക്കെ വികസനം എന്ന ലേബൽ നൽകി അധികാരികൾ സമാധാനം കാണുന്നു. ദുരയും ദുർവ്യതിയാനശക്തിയും ഭൂഷണമാണെന്ന് പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത നിലയിലേക്ക് അവരെ സ്വന്തം മനസ്സ് മാറ്റിയെടുത്തു. തനിക്ക്

0: അനുഭവിക്കാൻ സമ്പത്താവോളമുണ്ടായിട്ടും കൂടുതൽ വാരിക്കൂട്ടാൻ ആർത്തി കാണിച്ചു. എന്തും വില കൊടുത്തു വാങ്ങാമെന്നും അതുകൊണ്ട് ജീവിതം സുഖിച്ചു തീർക്കാമെന്നും വ്യാമോഹിക്കുന്നു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഈ അമിതോപഭോഗത്തിന് തിരിച്ചടി കിട്ടുമെന്ന് ഓർക്കുന്നതേയില്ല. കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും രൂപത്തിൽ നമുക്കത് നേരിടേണ്ടി വരുന്നു. പ്രകൃതി മുഴുവൻ സ്വന്തം സുഖത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം മനുഷ്യനെ അവിവേകിയാക്കുന്നു. ഏത് പ്രവൃത്തിക്കും പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അത്യാപത്തുകൾക്ക് കാരണമാകുന്നത്. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുകയും വരും തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതു മാത്രമാണ് ഇതിന് പ്രതിവിധി. പ്രകൃതി ശാന്തവും സുന്ദരവുമായി നിലനിൽക്കണമെന്നും അതിന് ആവുന്നത് പ്രവർത്തിക്കാൻ നാം തയ്യാറാകണമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ.

FM പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്രസമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ഫോട്ടോ കോപ്പികൾ ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഒരു ദിവസം കൂടി സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവെച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. അങ്കണവാടികളിലെ സൗകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണപ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ്. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈയിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

ഇനി റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലിയിൽ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിത ആലാപനം മൃദുല. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം ഞാൻ എന്റെ വായന. 7:20 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രയോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ,

7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്വിസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ. 8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02, 9:20 ഗാനോപഹാരം കേൾക്കാം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താ തരംഗിണി. 9:45 10:02, 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02, 12:40 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം.

0: കാവ്യാഞ്ജലി.
1: പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം മൃദുല.
2: ശ്രീശൻ.

0: ഇതുവരെ കേട്ടത് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മൃദുല.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഉമ്മാച്ചുഞ്ഞ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പി ഭാസ്കരനും MS ബാബുരാജുമൊരുക്കി, S ജാനകി പാടിയത്. ചിത്രം ഇരുട്ടിന്റെ ആത്മാവ്.

0: മങ്ങി തുടങ്ങിയോ, ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. അംഗം എന്ന ചിത്രത്തിൽ നിന്ന് രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം ശങ്കർ ഗണേശ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd/DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089

0: 0995.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
5: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ: മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ റഹിയാന ബീഗത്തിന്റെ സന്തുഷ്ട വീടകം പുസ്തക പ്രകാശനം വൈകിട്ട് 3:30. ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനി, വി കെ ഫൈസൽ ബാബു എംഎൽഎ എന്നിവർ പങ്കെടുക്കുന്നു. കാളാണ്ടിത്താഴം ദർശനം എം എൻ സത്യാർത്ഥി ഹാളിൽ എം എ ജോൺസന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി സുഹൃത്ത് സംഗമവും പുസ്തകങ്ങൾ കൈമാറലും വൈകിട്ട് 5:00. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളുടെ പ്രോജക്ട് വർക്ക് എക്സിബിഷൻ രാവിലെ 11:00 മുതൽ. മിഠായി തെരുവ് ഖാദി എംപോറിയത്തിൽ ഖാദി സമ്മർ കൂൾ മേള രാവിലെ 10:00.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർമൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡ 1,09,000-ൽപ്പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും.

0: തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൗകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണപ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്തെ വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് P ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ

0: സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: 103.6 റിയൽ എഫ്എം.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: വിപണിയിൽ സ്വർണം ഗ്രാമിന് 15,905 രൂപ, പവന് 1,27,240 രൂപ, വെള്ളി കിലോഗ്രാം 2,94,900 രൂപ.
9: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
11: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
12: ശോഭിക വെഡിംഗ്സ്,
13: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
14: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
7: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
15: വെനീസിയ ബാത്ത്വെയർസ്.
16: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
15: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
17: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
18: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ഓരോ ഗാനരചയിതാവും അവരുടേതായ ഒരു രചനാശൈലി അവരുടെ രചനകളിൽ പ്രതിഫലിപ്പിക്കാറുണ്ട്. ഇത് സംഗീത സംവിധായകർക്കും ബാധകമായ ഒന്നാണ്. ഒരു പാട്ട് ആരെഴുതിയതാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അത് ആര് ചിട്ടപ്പെടുത്തിയതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ഊഹിക്കാനാവും അതിൻ്റെ ശില്പികൾ ആരാണെന്ന്. അത്തരത്തിലൊരു കാസറ്റ് ഗാനമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MB ശ്രീനിവാസൻ, ആലാപനം KJ യേശുദാസ്.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
9: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
10: ഞാൻ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന പ്രദേശത്താണ് ജനിച്ചതും വളർന്നതുമൊക്കെ.
11: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരനായ KC നാരായണൻ.
10: ഈ ശ്രീകൃഷ്ണപുരം ഒരു വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. 1.5 കിലോമീറ്റർ പോകുമ്പോഴേക്കും 3 വിദ്യാലയങ്ങളും അതുപോലെ 3 വായനശാലകളും നിങ്ങൾ കടന്നു പോകും. ആ വായനശാലകൾ ചെറുതല്ല. ഒന്ന് ദേശീയ വായനശാല എന്ന് പറഞ്ഞിട്ട് പൊതുജന വായനശാല, പിന്നൊരു ക്രിസ്ത്യൻ മിഷൻ വായനശാല. ഇങ്ങനെ 3 വായനശാലകൾ അവിടെയുണ്ട്. അപ്പോൾ ഈ പൊതുജന വായനശാലയാണ് വളരെ ജനകീയമായിട്ടുള്ളത്. മറ്റത് കുറച്ച് കോൺഗ്രസ് അനുഭാവികൾ നടത്തുന്നതാണ് ദേശീയ വായനശാല. മറ്റ് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻസ്, അവിടെ KM വിക്ടർ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഒരു മനുഷ്യണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ വായനശാലയുടെ ഒരു സ്ഥാപകനും നടത്തിപ്പുകാരനൊക്കെ. വളരെ സ്നേഹമയമായ പെരുമാറ്റം, മിഷണറി വർക്കാണ്, പാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ 3 വായനശാലകളുടെ നടുക്ക് നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരുന്നായിരുന്നു. 5-ാം ക്ലാസ്സിൽ എനിക്ക് ഒരു പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടി. അത് PS നായർ എന്ന് പറഞ്ഞൊരാൾ എഴുതിയതാണ്. കുസൃതി കുടുക്ക എന്നൊരു നോവലാണ്. അതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞ പയ്യൻ അവധിക്കാലത്ത് അവൻ്റെ അമ്മയുടെ വീട്ടിൽ അവധിക്ക് വരികയാണ്. അപ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന തമാശകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം. ചിരിച്ച് ചിരിച്ച് കണ്ണുനീര് വരും. അങ്ങനെ രസകരമായ കുസൃതികൾ. അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ RK നാരായണൻ്റെ സ്വാമിയും ചങ്ങാതിമാരും എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ അഡാപ്റ്റേഷനാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ആ പുസ്തകമാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചാൽ ഇത്ര രസമുണ്ടാവും എന്ന് ഇത്രയധികം മനസ്സിലാക്കി. പിന്നെ ഒരു 1-2 കൊല്ലം, അത് 5-ാം ക്ലാസ്സിലാണ്, 6-ലേക്ക് ജയിച്ചു, 6-ലൊന്നും പുസ്തകം വായനുന്നില്ല. 7-ാം ക്ലാസ്സിൻ്റെ വെക്കേഷനിലാണ് ഞാൻ ഈ ദേശീയ വായനശാലയിൽ അംഗമായി ചേർന്നത്. അവിടെ അംഗമായി ചേരുക മാത്രമല്ല, അവിടെ നിന്ന് പുസ്തകം എടുക്കാം. അവിടെ ധാരാളം ഡിറ്റക്റ്റീവ് നോവലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ പേര് ധീരകാമുകൻ എന്നാണ്. അതെന്താണ് ധീരകാമുകൻ എന്ന് അർത്ഥം വന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു രാത്രി, ഒരു രൂപം അങ്ങനെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതുജന വായനശാലയിൽ നിന്ന് കൊടുക്കും. അവിടെ വനതസ്കരൻ, വിക്രമസിംഹൻ എന്നൊക്കെയുള്ള കിടിലൻ ഡിറ്റക്റ്റീവ് നോവലാണ്. അപ്പോൾ അതിലത്തെ ചില സാങ്കേതിക സംഗതികളുണ്ട്. അതായത് ഒരു മുഖംമൂടികളാണ്. ഒരു മുഖംമൂടി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ വിക്രമസിംഹൻ്റെ രൂപം മാറിയിട്ട് ഡിറ്റക്റ്റീവ് മോഹനാവും, അതും മാറിയിട്ട് വേറൊരാളാവും. ഇങ്ങനെ മുഖംമൂടി, സ്കിന്നിൻ്റെ കളറിലുള്ള മുഖംമൂടികൾ ഓരോന്ന് അഴിക്കുമ്പോൾ ആൾ ഓരോന്നായിട്ട് മാറും. അത്ഭുതകരമായിട്ടുള്ളൊരു വിദ്യയല്ലേ ഇത്. അങ്ങനെയുള്ള ഒരു വിദ്യകളൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ആമഗ്ധനായി. പിന്നെയാണ് മൃത്യുകീരണവും വെളുത്ത ചികിത്താനും ഒക്കെ വരുന്നത്, ചുമന്ന കൈപ്പത്തിയൊക്കെ. അവിടെയൊക്കെ എത്തുന്നതിൻ്റെ മുമ്പേ ഈ TKD നമ്പൂരി മാഷ് എന്ന് പറഞ്ഞിട്ട് 2-ാം ക്ലാസ്സിൽ എൻ്റെ മാഷുമാണ്. അദ്ദേഹം ഈ ലൈബ്രറി വികസനത്തിനും വായനശാല പ്രവർത്തനത്തിനും ആയിട്ട് ജീവിതം ഉഴുങ്ങി വെച്ച ഒരാളാണ്.

അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപൂർവ്വം കൃതജ്ഞതാപൂർവം സ്മരിക്കുകയാണ്. അദ്ദേഹമാണ് എൻ്റെ വായനയെ ഗതി തിരിച്ചു വിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരായണ, ഇങ്ങനത്തെ ഈ ഡിറ്റക്റ്റീവ് നോവൽ, അദ്ദേഹം നോവലിനാണ് പറയുക, ഈ നോവലുകളൊന്നല്ല വായിക്കേണ്ട, ഞാൻ ഒരു പുസ്തകം എടുത്തുതരാം, അത് വായിച്ചു നോക്കൂ. എന്നിട്ട് അദ്ദേഹം നന്ദനാരുടെ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള പുസ്തകം തന്നു. അത് ഞാൻ കൊണ്ടുപോയി വായിച്ചപ്പോൾ അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് ലോകമാണ്. ആലോചിച്ച് നോക്കണം, ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സാർത്ഥർ എന്നുള്ളൊരു വാചകം വാക്ക് വരണമെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. സാർത്ര്, കാമു തുടങ്ങിയ വാക്കുകളൊക്കെ ഈ 1963 ഇറങ്ങിയ ഈ പുസ്തകത്തിലാണ് വരണത്. അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊന്ന് മറച്ചു നോക്കിയപ്പോഴും അതൊക്കെ അതിലുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള ആ പുസ്തകം വളരെ കരളെ ലീക്കുന്നൊരു പട്ടാളക്കഥയാണ്. നന്ദനാരുടെ ഒരുപാട് പട്ടാളക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ പട്ടാളത്തിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തെ വീട്ടുകഥകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പട്ടാളക്കഥയിൽ വളരെ ട്രാജിക്കായിട്ട് ആണ്, അതിൽ ഒരാൾ ഈ പോസ്റ്റിൽ മെസ്സഞ്ചറാണ് ടെലഗ്രാഫിൻ്റെയൊക്കെ, അയാൾ പോസ്റ്റിൽ നിന്ന് താഴെ വീണു മരിക്കണു, വളരെ ദുരന്തമായിട്ടുള്ള ഒരു കഥയാണ്. അതേസമയം ഇതിൻ്റെ കഥ പറച്ചിൽ രീതി വളരെ ഹൃദ്യവും നാടനൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഇതാണല്ലോ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ സ്പർശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ MT വാസുദേവൻ, ഉറൂബ്, അങ്ങനെയുള്ള അന്നത്തെ ബഷീർ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ TKD മാഷ് എനിക്ക് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തു തന്നത് വെർണർ വോൺ ബ്രൗൺ എന്ന് പറയുന്ന ആൾ. അത് അദ്ദേഹമാണ് പിന്നീട് അമേരിക്കൻ റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ പിതാവായത്. അദ്ദേഹം എഴുതിയ റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്നുള്ള പുസ്തകം എനിക്ക് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവില്ല, എന്നാൽ വായിക്കൂ എന്ന് TKD പറയും. എന്നിട്ട് ഞാൻ അതുകൊണ്ട് വായിക്കും. അപ്പം അങ്ങനെ വായിച്ചു. തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒപ്പം CJ തോമസിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടി വായിച്ച് ഒരു അഴകുഴമ്പനായി മനസ്സ്, എല്ലാം കലർന്നിട്ടുള്ള ഒരു മനസ്സായി എനിക്ക്. ശാസ്ത്രം, സാഹിത്യം, സാഹിത്യ നിരൂപണം, നോവലുകൾ, ഇങ്ങനെയുള്ള ഭയങ്കര ഒരു മിക്സഡ് ആയിട്ടുള്ള വായന, ഒരു എക്ലക്റ്റിക് ആയിട്ടുള്ള വായന എന്ന് പറയാം. അങ്ങനത്തെ ഒരു വായനയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വായനയിലൊക്കെ ഞാൻ ചില നല്ല സെൻറ്റൻസ് കിട്ടിയാൽ കുറിച്ച് വയ്ക്കും. അപ്പോൾ അനുസരണക്കേടാണ് ഏറ്റവും നല്ല സ്വഭാവം, CJ തോമസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ പ്രീ ഡിഗ്രിയിൽ ഞങ്ങൾക്ക് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഒരു മാസത്തിൽ ഒരു കോമ്പോസിഷൻ വർക്ക്, ഒരു രചന നടത്തണം. അതിലൊക്കെ ഞാൻ ഇത് സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഈ CJ തോമസ് ഒന്നും ആ കുട്ടികളാരും കേട്ടിട്ടില്ല. PD നമ്പൂരി മാഷ് എന്ന് പറയുന്ന മാഷാണ് ഈ PE ഉഷയുടെ അച്ഛനത്. അപ്പോൾ ആ മാഷ്ക്ക് വളരെ ഇമ്പ്രസ്ഡായി. മാഷ് ഇത് പരസ്യമായിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെയൊക്കെ ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണ്ണാർക്കാട് കുളയിലായിരുന്നു അന്ന് ഞാൻ പഠിച്ചായിരുന്നു പ്രീ ഡിഗ്രി. അവിടെ പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ, അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തി, അവിടെ നല്ല ലൈബ്രറിക്ക് ആയി വരണേ ഉള്ളൂ, അവിടെ നിന്നുള്ള ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും, കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സാഹിത്യ സെമിനാറ് സംഘടിപ്പിച്ചത്. അപ്പോൾ 3 ആളുകളായിട്ടുണ്ടായിരുന്നു. മേലാറ്റൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു, പിന്നെ MTH മാത്യു, KP ശശിധരൻ, ജോർജ് ഇരുമ്പയ്യൻ, ഇങ്ങനെ 3 ആളുകളാണ് സംസാരിച്ചിരുന്നത്. അതിൽ KP ശശിധരൻ്റെ പ്രസംഗമാണ് എന്നെ അടിമുടി മാറ്റിയതും വേറൊരു വഴിതെളിച്ച് വിട്ടത്. 1967 അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സാർത്ഥർ എന്നുള്ള ആൾ ഷെനയെ പറ്റിയാണ് ഏറ്റവും അധികം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഷെനയെ പറ്റിയോ സാർത്ഥറിനെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ല. അത് എനിക്ക് വലിയ ഉന്മേഷമായി. ഞാൻ പിന്നെ വിക്ടോറിയ കോളേജിൽ പോയിട്ട് KP ശശിധരൻ മാഷ്ടറെ സ്റ്റുഡൻ്റ് ആവണം എന്ന് വരെ മോഹിച്ചു. കാരണം അത്ര സാഹിത്യപരമായ ഒരു ഉണർവാണ് അതുണ്ടാക്കിയത്. ഇങ്ങനെ സാഹിത്യമോ, ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സാഹിത്യം ഉണ്ടെങ്കിൽ അത് വായിക്കന്നെ വേണല്ലോ. എന്നിട്ട് ഞാൻ ഷെനയുടെ ഒക്കെ വായിച്ചു, സാർത്ഥറിൻ്റെ നിന്ന് വായിച്ചു, മനസ്സിലായിട്ടല്ല, പക്ഷേ വായിച്ചു. അങ്ങനെ പുതുമയുടെ ലോകം സാഹിത്യത്തിൽ ഇങ്ങനെ തുറന്നു വരുന്ന ഒരു കാലമാണത്. അപ്പോൾ ആ സാഹിത്യത്തിലെ ഈ പുതുമാധുര്യത എന്നൊക്കെ പറയുന്ന സാഹിത്യ ലോകത്തിലേക്ക് ഇങ്ങനെ ഈ KP ശശിധരൻ മാഷാണ് എന്നെ യഥാർത്ഥത്തിൽ വഴി തുറന്നു വിട്ടത്. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ നടക്കാം എന്നുള്ള മട്ടായി. അങ്ങനെ ഞാൻ അന്ന് വരുന്ന ഈ പുതിയ കഥകളും പുതിയ സാഹിത്യമൊക്കെ വായിച്ചു. അന്ന് മേതിൽ രാധാകൃഷ്ണൻ്റെ വല്ല രസികൻ ലേഖനങ്ങൾ വരുന്നു, നീല സംഗീതം, ബ്ലൂ ഡാന്യൂബ്,
അങ്ങനെയുള്ള രചനകൾ വരും. ലിമറിക്കുകളെ പറ്റിയിട്ടുള്ള ലേഖനം വരും. ഇങ്ങനെ ഓഗ്ഡൻ നാഷിനെ പറ്റിയിട്ടുള്ള മേതിൽ രാധാകൃഷ്ണൻ്റെ ലേഖനം വരും. ഇങ്ങനെ പല വിചിത്രമായിട്ടുള്ള നമ്മൾ

0: നമ്മുടെ ഭാവനയ്ക്ക് ഒട്ടും വഴങ്ങാത്തതും പരിചയമില്ലാത്തതുമായുള്ള വിചിത്ര ലോകങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുന്ന മറ്റുള്ള ലേഖനങ്ങൾ ഈ മേദില്ലാതാഷാണ് എൻ്റെ അറ തുറന്ന് വിട്ടത്. അപ്പോഴേക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം വന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോഴേക്ക് ജ്വാല എന്നുള്ള മാസിക ഒരു ഖസാക്ക് പതിപ്പേറി. ജ്വാലയുടെ തമാശ ഭയങ്കര, അത് ഫ എന്ന് പറഞ്ഞിട്ട് പതിപ്പേറക്കി. എല്ലാത്തിനും ഒരു ആട്ടാട്ടുന്ന ഫ എന്ന് പറയുന്നത് അങ്ങനെ 12 ലക്കം. അത് ഓരോന്നും ഓരോന്നിനെ പറ്റിയിട്ടുള്ള ലക്കങ്ങളാണ്, വിശേഷാൽ പ്രതികളാണ്. അങ്ങനെയുള്ള ലക്കങ്ങൾ വായിച്ച് പിന്നെ പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ ഞാൻ ചെന്നു. പക്ഷേ കെ പി ശശിധരൻ്റെ ശിഷ്യനായില്ല, ഞാൻ കെമിസ്ട്രിയാണ് എടുത്തത്. അതുകൊണ്ട് പക്ഷേ ഞാൻ ആ ലൈബ്രറി വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. എം ടി വാസുദേവൻ നായരൊക്കെ ഉപയോഗിച്ചിരുന്ന ലൈബ്രറിയാണ്, വലിയ ലൈബ്രറിയാണ്, വളരെ വലിയ ലൈബ്രറിയാണ്. അവിടെ നിന്നുള്ള വായന എനിക്ക് വലിയ വിദേശ സാഹിത്യവുമായുള്ള ബന്ധം ഉണ്ടാക്കി. ഇപ്പം ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നോവൽ പരമ്പരയുണ്ട്, 7 വോള്യങ്ങളുള്ളതാണ്. അതിൻ്റെ സംഗ്രഹിച്ച പതിപ്പുണ്ട്, ജീൻ ക്രിസ്റ്റോഫ് ഒറ്റ വോള്യം. അത് വായിച്ചതോടുകൂടി ബീഥോവൻ്റെ കഥയാണത്, ബീഥോവൻ്റെ ആ കഥയെ പറ്റിയുള്ള ഒരു സംഗ്രഹീത ആഖ്യാനാണത്. അതൊക്കെ വായിച്ചപ്പോഴേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെയൊക്കെ എഴുത്തോ? അങ്ങനെ ഡോസ്റ്റോസ്കറെ വായിച്ചു. ഇങ്ങനെ ലോകത്തിലുള്ള പ്രമുഖ സാഹിത്യകാരന്മാരെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റി. കമ്മ്യൂണിൻ്റെ വായിച്ചു, ഔട്ട്സൈഡറൊക്കെ വല്ലാതെ. അത് അന്നത്തെ സാഹിത്യ അന്തരീക്ഷം എന്ന് പറയുന്നത് സെൻസിബിലിറ്റിയെ നിർമ്മിക്കുന്ന ഒരു സാഹിത്യ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വന്നു വീഴുന്ന എല്ലാം നമുക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നും. നമ്മൾ ആ സെൻസിബിലിറ്റിക്ക് അനുരൂപമായിട്ട് സ്വയം പുനർനിർമ്മിക്കും. അങ്ങനെയൊക്കെയാണ് ഈ സാഹിത്യവും നമ്മുടെ അഭിരുചിയും പരസ്പരം രൂപപ്പെടുത്തുന്നത്.
1: ഞാൻ എന്റെ വായന. എഴുത്തുകാരനായ കെ സി നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
0: അപൂർവ ഗാനം.

1989 പുറത്തിറങ്ങിയ അനഘ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന നിർവഹിച്ച ജോസഫ് ഒഴുകയിലിന്റെയും സംഗീതമൊരുക്കിയ കോഴിക്കോട് യേശുദാസിന്റെയും ആദ്യ സിനിമയാണ് അനഘ.

0: അലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ് പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
1: പരിഹരിക്കാം. ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, പൊറ്റമൽ, മാവ് റോഡ്, കോഴിക്കോട്.
2: ഞമ്മള് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു
3: കാര്യം
4: മുട്ടല്ലേ, ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, പൊറ്റമൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
10: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
11: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
12: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
14: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
15: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത

0: ഡോക്ടർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശിവറാം.
2: തൈറോയിഡ് നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് വോയിസ് ബോക്സിന്റെ താഴെഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള കേവലം 20-40 ഗ്രാം തൂക്കമുള്ള നാളീരഹിത ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഉപാപചയ പ്രക്രിയകളിലും ശാരീരിക മാനസിക വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും ഹോർമോണുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഹൃദയമിടിപ്പ്, മാനസികാവസ്ഥകൾ, ശരീര താപനില, സ്ത്രീകളിലെ ആർത്തവം, ശരീരഭാരം എന്നിവ യഥാക്രമം നിയന്ത്രിക്കുന്നു. ഈ ഗ്രന്ഥി T3, T4 എന്നിവയെ ഉൽപ്പാദിപ്പിക്കുകയും തൈറോയിഡ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ TSH പരിപാലിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് 42 മില്യൺ ആളുകളിൽ അഥവാ 10-ൽ 1 തൈറോയിഡ് രോഗം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രധാനപ്പെട്ടവ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഇതുകൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ രോഗമായ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗോയിറ്റർ, തൈറോയിഡ് ക്യാൻസർ എന്നിവയൊക്കെയാണ്. പ്രധാന ലക്ഷണങ്ങൾ: ഹൈപ്പർ തൈറോയിഡിസം എന്ന രോഗാവസ്ഥയിൽ പെട്ടെന്ന് ശരീരഭാരം കുറയുക, ക്ഷീണിക്കുക, ഹൃദയമിടിപ്പ് കൂടുക, വയറിളക്കം, ഛർദി, ഉത്കണ്ഠ എന്നിവ കാണപ്പെടുന്നു. ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗാവസ്ഥയിലാണെങ്കിലോ പെട്ടെന്ന് ശരീരഭാരം കൂടുക, പേശിവേദനകൾ കാണപ്പെടുക, ആർത്തവ ക്രമക്കേടുകൾ, മുടികൊഴിച്ചിൽ, ചർമ്മത്തിലെ രോഗങ്ങൾ, തണുപ്പ് താങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശരീരത്തിൽ നീർക്കെട്ട്, അമിതമായ കൊളസ്ട്രോൾ, ഉറക്കക്കുറവ്, വന്ധ്യത എന്നിവ കാണപ്പെടുന്നു. ഗോയിറ്റർ അഥവാ തൈറോയിഡിന്റെ വീക്കം മൂലമുള്ള അസ്വസ്ഥതകൾ മറ്റൊന്നാണ്. തൈറോയിഡ് ക്യാൻസറും കാണപ്പെടുന്നതാണ്. ഇനി എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. TSH, T4, T3, Free T4 എന്നിവയെ പരിശോധിക്കുക, തൈറോയിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തുക, അൾട്രാസൗണ്ട് സ്കാൻ, തൈറോയിഡ് സ്കാൻ, FNAC ടെസ്റ്റുകൾ, റേഡിയോ ആക്റ്റീവ് സ്കാൻ എന്നിവ നടത്തുക. ഇനി എങ്ങനെയൊക്കെ ഇവ വരാതെ ശ്രദ്ധിക്കാമെന്ന് നോക്കിയാലോ, ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും വലിയ പങ്കുവഹിക്കുന്നു. മൈദ, ശുദ്ധീകരിച്ച ഉപ്പ്, പഞ്ചസാര, ശുദ്ധീകരിച്ച എണ്ണ, സോയാ ഉൽപ്പന്നങ്ങൾ, ഗോയിട്രോജൻ ഭക്ഷണമായ കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി, ക്രൂസിഫറസ് ഭക്ഷണങ്ങൾ, ചേമ്പ്, കാപ്പി, മദ്യം, ചോക്ലേറ്റ്, ചിലതരം മരുന്നുകൾ, മരച്ചീനി എന്നിവ ഒഴിവാക്കുക. പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ പയർവർഗ്ഗങ്ങൾ, മുട്ട, വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം, അയഡിൻ, സിങ്ക് എന്നിവ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. ഹോമിയോപ്പതിയിൽ തൈറോയിഡ് രോഗങ്ങൾക്ക് പാർശ്വഫലം കൂടാതെ ചികിത്സ ലഭ്യമാണ്.
1: തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശിവറാം.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
0: കെ ആർ ബാലകൃഷ്ണൻ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് കെ ആർ ബാലകൃഷ്ണൻ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: നിങ്ങൾ കേട്ടത് കെ ആർ ബാലകൃഷ്ണൻ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കോഴിക്കോട് മിഠായി തെരുവിന്റെ മധുരവും വലിയങ്ങാടിയുടെ ചരിത്രവും കോഴിക്കോടൻ ബിരിയാണിയുടെ മണവുമുള്ള നമ്മുടെ സ്വന്തം നഗരം. പക്ഷേ ഒരൊറ്റ മഴ പെയ്താൽ മതി, കോഴിക്കോടിനെക്കുറിച്ചുള്ള ഈ സുന്ദര ഭാവങ്ങളെല്ലാം വെള്ളക്കെട്ടിൻ്റെ ദുരിതമെന്ന ഒരൊറ്റ സങ്കടത്തിലേക്ക് മാറാൻ. മഴക്കാലം ഇങ്ങെത്തിയിട്ടില്ല, അതിനു മുമ്പായി പെയ്ത വേനൽ മഴ തന്നെ നഗരത്തിന് സമ്മാനിച്ച ദുരിതം ചില്ലറയല്ല. കോട്ട് റോഡിൽ പഴയ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിനു മുമ്പിൽ ഒരൊറ്റ മഴയിൽ നിറഞ്ഞൊഴുകിയ ഓടകൾ സൃഷ്ടിച്ച വെള്ളക്കെട്ടും അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും ശരിക്കും വരച്ചത് കച്ചവടക്കാരെയും യാത്രക്കാരെയുമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മിഠായി തെരുവ് യൂണിറ്റ് പ്രസിഡന്റ് MK ഇക്ബാൽ.
4: ഇതിലുള്ള പ്രധാന പ്രയാസം എന്ന് പറഞ്ഞാല്, ഈ വെള്ളം നമ്മളെ ഓവുചാവിൽ കൂടി പോയിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടിക്കെടുക്കുകയും വെള്ളം കെട്ടിക്കെടുക്കുന്ന സമയത്ത് അത് കടയിലേക്ക് വരും. കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കടക്കാരന് വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ഒന്ന്. രണ്ടാമത്തത് വരുന്ന കസ്റ്റമറിന് പ്രയാസമാവും. പ്രയാസമാവുമ്പം അവരെന്ത് ചെയ്യും? നമ്മുടെ മേഖലയിൽ നിന്ന് മാറി ഷോപ്പിംഗ് മാളിലേക്ക് അവർ പർച്ചേസിന് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വലിയ വാടക കൊടുത്ത് കത്തി മേഖലയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ആ ബിസിനസ് നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് മൈൻഡ് മുമ്പായിട്ട് ഇതൊന്ന് കണ്ടീഷനാക്കണം. അധികാരികൾ വന്നിട്ട് നോക്കണം എന്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ. അല്ലാതെ പരാതി പറഞ്ഞതിന് ശേഷമില്ല വന്നിട്ട് പിന്നെ ചെയ്യേണ്ടത്. അതിൻ്റെ മുമ്പേ തന്നെ എന്താണ് ഇപ്പോൾ സ്ഥിതി, മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കച്ചവടക്കാരൻ്റെ പ്രയാസം മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ഉറപ്പിച്ച ടാക്സും പിന്നെ ഒക്കെ കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരം കാണുന്ന സർക്കാരാണ്, കോർപ്പറേഷൻ അധികാരികളാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമില്ലല്ലോ ഇതൊന്നും. പിന്നെ ഈ വല്ലാതെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മാവറോടൊക്കെ മുൻകാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ആളുണ്ടാവില്ല, വാഹനം വരെ അതിൽ പോകാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതേമാതിരി മുട്ടാത്തേരുവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കെട്ടി നിന്നാൽ ആൾക്കാരും കൂടെ വരാൻ മടിക്കും, മറ്റുള്ള മേഖല അവർക്ക് തിരഞ്ഞെടുക്കും, ഇവിടുത്തെ കച്ചവടക്കാർ പ്രയാസത്തിലാവും.
3: ആരെയും ആകർഷിക്കുന്ന തട്ടുകടകൾ, അതിന് സമീപത്തായി ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തീരദേശ ഫുഡ് സ്ട്രീറ്റായി കോഴിക്കോട് ബീച്ചിനെ മാറ്റിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് ചെലവാക്കിയത് കോടികളാണ്. പക്ഷേ വെള്ളക്കെട്ടും അതുമൂലമുള്ള ദുർഗന്ധവും ദുരിതവും തുടർന്നാൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് കച്ചവടക്കാർ ചോദിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാരനായ ഹാരിസ്:
5: ഞങ്ങളിവിടെ ബീച്ചിൽ 10-35 വർഷമായി ഞങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്. പഴയ ബീച്ചാകുന്ന സമയത്ത് ഞങ്ങൾ കച്ചവടം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു പായ വലിച്ചു കെട്ടാൻ, ഒരാൾക്ക് വന്ന് ഇരിക്കാനുള്ള ഇത് ചേറിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബീച്ചിൽ മഴ പെയ്താലുണ്ടാകുന്ന അവസ്ഥ വളരെ മോശമാണ്. റോട്ടിലൊക്കെ വെള്ളം നിന്നിട്ട് ഇവിടെ കട ഷോപ്പിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, വാഹനങ്ങൾ നിർത്താനുള്ള ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. റോഡ് ഫുള്ള് വെള്ളമാണ്, ആർക്ക് നടക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും ഞങ്ങൾ വളരെ ടെൻഡർ എടുത്ത് ചെയ്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഈ മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന കാരണം കൊണ്ട് കസ്റ്റമർ ആണെങ്കിൽ ഷോപ്പിലൊന്നും ഭക്ഷണം കഴിക്കാതെ ആകുമ്പോഴും ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ആവുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഞങ്ങൾക്ക്.
6: ഞങ്ങൾ ആഴ്ചയിൽ 4 പ്രാവശ്യം ഇപ്പൊ തുറക്കണം.

0: ഈ മഴക്കാലം വന്നാൽ ഇപ്പൊ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ തുറക്കാൻ കഴിയുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. മേലെ എന്തെങ്കിലും ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വെളിയങ്ങാടിലൊക്കെ ചെയ്ത പോലെ ജനങ്ങൾക്ക് നിൽക്കാൻ്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വരുന്നവർക്കും ടൂറിസമായിട്ട് വരുന്ന പല ഭാഗത്തും വരുന്ന ആളുകളല്ലേ, അപ്പൊ അവർക്ക് ഇവിടെ വന്ന് നിൽക്കാനും ഇരിക്കാനൊക്കെ സൗകര്യമൊക്കെ കോർപ്പറേഷൻ കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അപ്പൊ അതില്ലല്ലോ. ഇപ്പോൾ ഇന്റർലോക്ക് എല്ലാം വെച്ചിട്ടിപ്പം അതില്ലാത്തൊരു സൗകര്യം വളരെ കാണുന്നുണ്ട്, ബുദ്ധിമുട്ട് കാരണം.
1: നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒരു ശാസ്ത്രീയമായ ഭൂഗർഭജല മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നു പരിസ്ഥിതി പ്രവർത്തകനായ മണലിൽ മോഹനൻ.
2: ഉള്ള കുളങ്ങളും ഉള്ള നീർച്ചാലുകളും ഉള്ള തോടുകളും നമ്മൾ നികത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളിൽ ഉണ്ടാവാത്തതാണ്. അതേസമയത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഘടന അനുസരിച്ച് ഈ മലനാടും ഇടനാടും തീരപ്രദേശവും ഇങ്ങനെ ചെരിഞ്ഞ് 90% ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ക്രോസായിട്ട് ഇത് കുത്തി ഒഴുകി പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ അനിവാര്യമാണ് നമ്മളുടെ കേരളത്തിലുള്ള ഇത്തരം ഈ ഇതിനുള്ള ഒരു ഭൂഗർഭ ജല മാനേജ്മെന്റ് നമുക്ക് അനിവാര്യമാണ്. മണ്ണിന്റെ ഭൂമിക്കുള്ളിലേക്ക് ഈ മഴവെള്ളത്തെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. നമ്മളുടെ തോടുകളും നീർച്ചാലുകളും പുഴകളും അരുവികളും ഡ്രെയിനേജുകളും എല്ലാം ശാസ്ത്രീയമായിട്ട് ക്ലീൻ ചെയ്ത് മാത്രമല്ല ആ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മഴവെള്ളത്തെ ഭൂമിക്കുള്ളിലേക്ക് ഊർന്നിറക്കി നാളെ നമ്മളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള വെള്ളമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്ന പ്രവർത്തനമാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.
1: കാലവർഷത്തിന് മുമ്പ് തന്നെ വാർഡ് തലത്തിൽ ശുചീകരണത്തിനായുള്ള മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നുവെന്ന് പറയുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചു വരാത്തത് നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കിയെന്ന് മേയർ പറയുന്നു.
3: കോഴിക്കോട് കോർപ്പറേഷൻ മഴയെത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിൽ നേരിടാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഓടകളുടെ മാലിന്യങ്ങൾ അല്ലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. എല്ലാ വാർഡുകളിലും അതിന്റെ ഭാഗമായി കമ്മിറ്റികൾ രൂപം കൊടുത്തു. റെസിഡൻഷ്യൽ അസോസിയേഷൻ, കുടുംബശ്രീ, ആരോഗ്യ പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് 76 വാർഡിനകത്തും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രാഥമികമായി എല്ലാ വാർഡുകളിലേക്ക് 100,000 രൂപ ഇത്തരം പ്രവൃത്തി നടത്തി എടുക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു. അപ്പോൾ ഏറെക്കുറെ കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ നല്ലതുപോലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ലൊരു അളവോളം വാർഡുകളിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്നു. പക്ഷേ നമ്മുടെ പട്ടണത്തിൻ്റെ അകത്ത് അത്ര വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പട്ടണത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഡ്രെയിനിലൊക്കെയുള്ള മണ്ണ് നീക്കം ചെയ്യൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും വളരെ സ്പീഡിൽ കാര്യം നടക്കുന്നില്ല. കാരണം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ ഈ വക പ്രവൃത്തികൾ ചെയ്തിരുന്നത്. അത്തരം ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ തിരിച്ചു നാട്ടിലേക്ക് പോയതിന് പലരും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ജോലികൾ ചെയ്യുന്നതിലുള്ള ഒരു കാലതാമസം അല്പം തൊഴിലാളികളുടെ ലഭ്യതയുടെ കുറവ് കാരണം നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ത്വരിതഗതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. അതിനുള്ള ശ്രമം കോർപ്പറേഷൻ തലത്തിൽ പട്ടണത്തിന്റെ അകത്ത് പ്രധാനമായി കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഡ്രെയിനേജുകളിലെ ഈ പറയുന്ന ഒഴുക്ക് തടസ്സപ്പെടുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതായിരുന്നാലും സമീപ ദിവസം അതിനിടയ്ക്ക് വന്നു ചേർന്ന മഴയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു മാസത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
1: മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വം നൽകുന്നത്? മേയർ ഒ സദാശിവൻ തുടരുന്നു.
3: പട്ടണത്തിന്റെ അകത്തുള്ള ഡ്രെയിനേജുകളെല്ലാം തന്നെ മഴയ്ക്ക് മുമ്പ് തന്നെ ശുചിയാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തത്. പല സ്ഥലങ്ങളിലുള്ള ഡ്രെയിനേജിന്റെ സ്ലാബ് ഉയർത്തി മാറ്റിയിട്ട് വേണം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ. ചില സ്ഥലത്താണെങ്കിൽ PWD റോഡിലെ ഈ പറയുന്ന സ്ലാബുകൾ മാറ്റുന്ന സമയത്ത് ആ സ്ലാബുകൾ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം കാര്യമായി തന്നെ കണ്ടുകൊണ്ട് ഈ പറയുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതമായി ഇപ്പൊ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ലഭ്യതയുടെ ഒരു കുറവ് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം എല്ലാ വാർഡുകളിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയും പട്ടണത്തിൻ്റെ അകത്ത് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവർ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് വലിയ വലിയ ഓടയിലെ മാലിന്യങ്ങളിലെ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കി മുന്നോട്ട് പോകാനുള്ള വർക്ക് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അത് ഹെൽത്തും എഞ്ചിനീയറിംഗും കൂടിയാണ് കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസം

0: മാസങ്ങളിൽ, ഈ മാസത്തോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്.
1: നമ്മുടെ ഡ്രെയിനേജ് സംവിധാനം ഇനിയും ശാസ്ത്രീയമാവേണ്ടതുണ്ട്. പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നതല്ല. മറ്റൊരു പ്രധാന പ്രശ്നം ഓടകളിൽ ചെന്ന് അടിഞ്ഞ് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമാണ്. വെള്ളക്കെട്ട് സമം മലിനജലം എന്നാണർത്ഥം. അതുകൊണ്ട് അവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അനവധിയാണ്. വേനൽ മഴയ്ക്കു പുറമെ കാലവർഷത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാം. വരും ദിവസങ്ങളിലെ കനത്ത മഴയിൽ നഗരം മുങ്ങാതിരിക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം, ഒപ്പം പൊതുജനങ്ങളും. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വയ്ക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

രാഗം കേദാരഗൗള, ഷഡ്ജം ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. കേദാരഗൗള 28-ാമത്തെ മേളകർത്താരാഗമായ ഹരികാംബോജിയുടെ ജന്യമാണ്. കേദാരഗൗളയ്ക്ക് ഒരു ടിപ്പിക്കൽ കേദാരഗൗള സ്റ്റൈൽ ഗമക പ്രയോഗം തന്നെയുണ്ട്.

0: ഋഷഭത്തിലുള്ള ഈ നീട്ടിപ്പിടിച്ചിട്ടുള്ള ഗമകം കേദാർ ഗൗളയുടെ ഒരു ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സർഗം എന്ന ചിത്രത്തിന് വേണ്ടി ബോംബെ രവി സാർ ഈണം പകർന്ന ഒരു ഗാനമാണ്. കേദാർ ഗൗള എന്ന രാഗത്തിന്റെ എല്ലാ ഭാവങ്ങളും വളരെ മനോഹരമായി ഇതിൽ ഇണക്കി ചേർത്തിരിക്കുന്നു.
1: വിശക്കുന്ന നേരം പശുവിന്ന കിട്ടിലേ
0: ആ ഭാഗമൊക്കെ കേദാർ ഗൗളയുടെ ഏറ്റവും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് ഒരിക്കൽ കൂടി

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്. സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാംമോഹൻ റോഡ്. സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
8: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
9: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: ഹലോ, നമസ്കാരം, കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാ വിളിക്കുന്നത്?
12: കോഴിക്കോട്.
11: എന്ത് ചെയ്യുന്നു?
12: PSC പഠനമൊക്കെ ഇങ്ങനെ പോവാണ്.
11: പൊതുവിജ്ഞാന മേഖലയോട് PSC പഠനത്തിന് ശേഷമാണോ താല്പര്യമുണ്ടായത്, അതോ നേരത്തെ തന്നെ ഇത്തരം ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
12: നേരത്തെ പങ്കെടുക്കാറുണ്ട്.
11: ഇന്ന് നമുക്ക് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായാലോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്?
12: വിയന്ന അല്ലേ?
11: അല്ല, സ്വിറ്റ്സർലൻഡിലാണ് ആ നഗരമുള്ളത്. ഞാൻ പറഞ്ഞാലോ?
12: ഓക്കെ ഓക്കെ.
11: ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഓക്കെ, കരിയർ ക്വിസിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. 1948 April 7 സ്ഥാപിതമായ ഈ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യമേഖലയിലെ പ്രത്യേക ഏജൻസിയാണ്. ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, രോഗപ്രതിരോധം, വാക്സിനേഷൻ, ആരോഗ്യ നയങ്ങൾ എന്നിവയിൽ WHO പ്രധാന പങ്കുവഹിക്കുന്നു. 190-ലധികം രാജ്യങ്ങൾ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും April 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ രാജ്യങ്ങളുടെ ആരോഗ്യ വിവരങ്ങളും രോഗവ്യാപന വിവരങ്ങളും ശേഖരിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും

0: മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന WHO യുണൈറ്റഡ് നാഷൻസിന്റെ കീഴിലാണ് സ്ഥാപിതമായത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: എന്നാൽ ബെഞ്ചമിനെ പോലെ തന്നെ ഉണ്ണിച്ചെക്കനെ കൈവിടാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ സ്റ്റേഷനിൽ. ഒറ്റക്കൊമ്പൻ എന്ന ഇരട്ടപ്പേരുള്ള ASI മാടത്ത മൊയ്തു. അയാളും വളരെ സ്വകാര്യമായി ഉണ്ണിച്ചക്കനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെയുമല്ല, ഉണ്ണിച്ചക്കനെക്കുറിച്ച് ബെഞ്ചമിൻ അറിയാവുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒറ്റക്കൊമ്പനും അറിയാമായിരുന്നു. അതിനാൽ തന്നെ അയാളുടെ മുന്നിൽ അഭിനയിക്കുന്നത് ബെഞ്ചമിൻ അത്ര എളുപ്പവുമായിരുന്നില്ല. എന്നാലും ഉണ്ണിച്ചക്കൻ രേഖകളില്ലാത്തയാളാണെന്ന വസ്തുത മാത്രം മറച്ചുവച്ച് സർവീസിൽ പുതുതായി വന്ന ജീവനക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായി എന്ന മട്ടിലായിരുന്നു അവർ തമ്മിൽ പരസ്യമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യം പരിഹരിച്ചില്ലെങ്കിൽ മറ്റ് ജീവനക്കാർ വഴി വിവരം ചോരാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ഇരുവരും അസ്വസ്ഥരുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി. ആ കേസ് അന്വേഷണം ഇരുചെവിയറിയാതെ നടത്താനായിരുന്നു തീരുമാനം. ഒരു ദിവസം ഊണുമേശയിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ ഒറ്റക്കൊമ്പൻ ആ നേരത്ത് തോന്നിയ ഒരു കഥ പറയാൻ തുടങ്ങി. ഉണ്ണിച്ചക്കൻ കാമുകിയുമൊത്ത് വാഗമണിലെ ശ്മശാനത്തിനടുത്തുള്ള കൊച്ചുവീട്ടിലാണ് താമസിച്ചിരുന്നത്. അയാളുടെ ഭാര്യ അങ്കമാലിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുമായി അത്ര രമ്യതയില്ലാത്തതിനാലാണ് വാഗമണിലേക്ക് രഹസ്യക്കാരിയുമായി താമസം മാറ്റിയത്. പക്ഷേ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് അയാൾക്ക് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഇവിടെ എത്തി കാണാതായതുവരെയുള്ള അയാളുടെ പ്രവർത്തനങ്ങളിൽ വലിയ തകരാറുകളൊന്നും ഉണ്ടായില്ലെന്ന വസ്തുത നിങ്ങൾക്കുമറിയാമല്ലോ. എന്നിങ്ങനെ തുടങ്ങി തുമ്പും വാലും കിട്ടാത്ത മട്ടിൽ പിന്നെയും ഒറ്റക്കൊമ്പൻ എന്തൊക്കെയോ പറഞ്ഞു. കഥ പറയുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്ന ഒറ്റക്കൊമ്പൻ 5 നിമിഷം കൊണ്ട് എല്ലാവരെയും മടുപ്പിച്ചുവെന്ന് മാത്രമല്ല, അവർ ഉണ്ണിച്ചക്കനെ വെറുക്കാൻ പോലും തുടങ്ങിയെന്നുള്ളതാണ് വസ്തുത. ഊണിന് കൈകഴുകാൻ അതുവഴി വന്ന ബെഞ്ചമിൻ കണ്ണുമിഴിച്ചും ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ രക്ഷിച്ചെടുത്തുവെന്ന് മാത്രം. എന്നാലും ചിലർ വളരെ ഉത്സാഹത്തോടെ ഉണ്ണിച്ചക്കനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന്, പുതുതായി ജോലിക്ക് കയറിയ കോൺസ്റ്റബിൾ ജോയി കട്ടിക്കാരൻ. അയാൾ അങ്കമാലിക്കാരനായിരുന്നു എന്നതാണ് ആ ഉത്സാഹത്തിനുള്ള ഒരു കാരണം. ജോയി എന്ന പോലീസുകാരൻ വളരെ കൗതുകത്തോടെ ഒറ്റക്കൊമ്പനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കിയെങ്കിലും ഒറ്റക്കൊമ്പൻ ജോയിക്ക് നേരെ പൊട്ടിത്തെറിക്കുക മാത്രമാണ് ചെയ്തത്. പിറ്റേയാഴ്ച നാട്ടിൽ പോയ ജോയി സ്റ്റേഷനിൽ ചെയ്യേണ്ട ജോലികളേക്കാൾ കൗതുകത്തോടും കാര്യക്ഷമതയോടും കൂടി ഉണ്ണിച്ചക്കന്റെ ഭാര്യയെ അന്വേഷിക്കാൻ തുടങ്ങി. അവധി കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയ ജോയി കട്ടിക്കാരൻ ഊണുമേശയിൽ വച്ച് ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഉണ്ണിച്ചക്കന്റെ ഭാര്യ മാധുവിനെ അയാൾ കണ്ടുവെന്നും അവർ രോഗിണിയായി കിടപ്പിലാണെന്നും ഏതൊക്കെയോ ദുർമൂർത്തികളുടെ വച്ചുപൂജയും ദുരാചാരങ്ങളും മന്ത്രവാദങ്ങളും കൊണ്ട് കലുഷമാണ് ആ വീടെന്നും അതിൻ്റെയൊക്കെ ഇരയാണ് ഉണ്ണിച്ചക്കനെന്നും മറ്റും അയാൾ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റക്കൊമ്പൻ വിഷമിച്ചുപോയി. സഹപ്രവർത്തകരുടെ അന്വേഷണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനായി താൻ പറഞ്ഞ കെട്ടുകഥ യാഥാർത്ഥ്യത്തിന്റെ രാക്ഷസാകാരം പൂണ്ടു വരികയാണെന്ന തോന്നലിൽ അയാൾ ജോയിയെ മാറ്റി നിർത്തി വീണ്ടും ചോദ്യം ചെയ്തു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുനിന്ന ജോയി ഉണ്ണിച്ചക്കന്റെ ഭാര്യാപിതാവിന്റെ വിലാസം കൂടി കൊടുത്തു. ബെഞ്ചമിനും ആലോചനയിലായിരുന്നു. ഒറ്റക്കൊമ്പൻ പടച്ചുണ്ടാക്കിയ കള്ളക്കഥ സത്യമായി മാറുകയാണോ? കഥയും യാഥാർത്ഥ്യവും തമ്മിലുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അകലം ഇല്ലാതാവുകയാണോ? 47 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ സ്വരൂപിച്ച വിശ്വാസങ്ങളും ധാരണകളും അങ്ങനെയങ്ങു മാറിമറിയുമോ? അങ്ങനെയാണയാൾ മറ്റാരെയും ഉൾപ്പെടുത്താതെ ഇക്കാര്യത്തെക്കുറിച്ച് തനിയെ ഒരു രഹസ്യാന്വേഷണം നടത്താൻ തീരുമാനിച്ചത്.
5: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
1: HNK യൂറോളജി.

0: സെന്റർ.
1: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
2: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
1: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
3: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയർ ആകും.
3: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരിപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
5: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാനിറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മുഖ്യമന്ത്രി VD സതീശന് സ്വന്തം മണ്ഡലമായ പറവൂരിൽ ഒരുക്കിയ സ്വീകരണം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് മഞ്ചേരിയിൽ അന്തരിച്ചു. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അൽ അമീൻ മലബാർ ടുഡേ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. കൊല്ലം മൺറോത്തുരുത്തിൽ ഹൌസ് ബോട്ട് മുങ്ങി അപകടത്തിൽപ്പെട്ട 27 പേരെ മറ്റു ബോട്ടുകാരും മീൻപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടായിരുന്നു വിനോദസഞ്ചാരികളുമായി പോയ ഹൌസ് ബോട്ട് പാറയിൽ തട്ടി മുങ്ങിയത്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 96.6 റിയൽ എഫ്എം.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

വാഴ ടു, പുതിയ തലമുറയെ ആവേശത്തിലാഴ്ത്തിയ മലയാള ചിത്രം. വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയത്. പടത്തോടൊപ്പം പാട്ടുകളും സൂപ്പർഹിറ്റ്. ഓൺലൈൻ സംഗീത ആപ്പുകളിൽ തരംഗമായ ആദ്യ 50 ഗാനങ്ങളുടെ പട്ടികയിലും ഇടം നേടി വാഴയിലെ ഗാനങ്ങൾ. യുവതലമുറയുടെ അഭിരുചിക്കനുസരിച്ചുള്ള സംഗീതമാണ് സംവിധായകന്റെ നിർദ്ദേശപ്രകാരം തയ്യാറായത്. ഓരോ ഗാനത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് വ്യത്യസ്ത ടീമുകൾ. അതുകൊണ്ടുതന്നെ ഓരോ പാട്ടിനും ഓരോ സ്വഭാവം.

സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് കാർത്തിക്. അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിലെ ഡെലുലു ഡെലുലു എന്ന ഗാനത്തിന്റെയും രചയിതാവാണ് അദ്ദേഹം. 90s ഗാനങ്ങളുടെ വലിയ ആരാധകനാണ് കാർത്തിക്. എന്നിരുന്നാലും താൻ ഇഷ്ടപ്പെട്ട പഴയ പാട്ടുകളിലെ ഭാഷാപ്രയോഗങ്ങൾ മാറ്റി നിർത്തി പുതുമയുള്ളത് അവതരിപ്പിക്കാനാണ് ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് അമേരിക്കൻ സംവിധായകൻ ക്വെന്റിൻ ടാരന്റിനോയുടെ കഥാപാത്ര സൃഷ്ടിയും പോപ്പ് ഗായിക ഡ്വാലിപ്പയുടെ ചിരിയും മലയാള ഗാനശാഖയിലേക്ക് കടന്നുവന്നത്. ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് റസി. ചിന്മയി കിരൺലാൽ, മിനിയ പണിക്കർ, നീലാരാജ്, റസി എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒരു ഇംഗ്ലീഷ് പ്രയോഗമാണ്. തെറ്റ് ചെയ്യുന്നതിനിടെ തന്നെ കയ്യോടെ പിടിക്കപ്പെടുക എന്നതാണ് അതിന്റെ അർത്ഥം. അതിനെ ചിത്രത്തിലെ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ മലയാളീകരിച്ച രൂപത്തിൽ ഗാനത്തിലേക്ക് ചേർത്തത് ശബരീഷ് വർമ്മ. ആനന്ദ സീതാരാമന്റെ സംഗീതത്തിനും മാളവിക സുന്ദറിന്റെ ശബ്ദത്തിനും ഒപ്പമെത്തിയ ആ ഭാഗം ഇപ്പോൾ യുവകേരളം ഏറ്റുപാടുകയാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഷാലിമ അരുൺ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: Prevention is better than cure.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446. മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലേവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിലമ്പൂർ മണി. റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു ആമുഖം ആവശ്യമുള്ള ആളല്ല അദ്ദേഹം. ദീർഘകാലമായി റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നതോടൊപ്പം പ്രൊഫഷണൽ നാടകരംഗത്തും അമച്വർ രംഗത്തും ഒക്കെ ഒരുപോലെ കൈമുദ്ര ചാർത്തിയ എത്രയോ വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള എത്രയോ വേദികളുടെ ആത്മാവായി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം എന്ന് മാത്രമേ ഈ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. അത്രമാത്രം അനുഭവമുള്ള, അത്രമാത്രം ഉൾക്കാഴ്ചകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കലാജീവിതത്തെ, കലാപ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു തുടങ്ങാം. മണിയേട്ടനിപ്പോ കലാനിലയവുമായി സഹകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ?
4: അതെ അതെ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകത്തിൽ കാടൻ വൈദ്യൻ എന്ന ശ്രദ്ധേയമായ ഒരു വേഷവുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
3: കോഴിക്കോട്ടെ പ്രദർശനം ഇപ്പോൾ ഈ
4: 31 തീയതി ഈ മാസം 31 അവസാനിക്കും.
3: അടുത്ത വേദി തീരുമാനിച്ചിട്ടുണ്ടോ?
4: അടുത്ത വേദി മിക്കവാറും കോട്ടക്കൽ ആവാനാണ് സാധ്യത. അന്തിമ തീരുമാനം ആയിട്ടില്ല.
3: കലാനിലയവുമായിട്ട് ഇതിനു മുമ്പ് സഹകരിച്ചിട്ടുണ്ടോ?
4: ഞാനൊരു 19 വർഷം മുമ്പ് ഒരു 3-4 ക്യാമ്പിൽ സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കലാനിലയത്തിലേക്ക് തിരിച്ചു വരുന്നത്.
3: രക്തരക്ഷസ് കണ്ടവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടവർക്കൊക്കെ അതിന്റെ ഒരു വിസ്മയം ഒടുങ്ങുന്നില്ല.
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ അതിന്റെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ നമ്മുടെ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മണിയേട്ടന്റെ ഒരു ഒരു അനുഭവ മണ്ഡലത്തിൽ എങ്ങനെയാണ് മണിയേട്ടൻ അതിനെ കാണുന്നത്?
4: ശരിക്കും എനിക്ക് പോലും എന്ന് ഞാൻ പറയാൻ കാര്യം, 47 വർഷമായിട്ട് ഈ നാടകവുമായിട്ട് എന്നും മുഴുകി ചേർന്ന് നിൽക്കുന്ന എനിക്ക് പോലും ഈ നാടകം ഒരു വിസ്മയമാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ ഒരു വിസ്മയം സ്വയം ഉണ്ടാവാറില്ല, പക്ഷെ ജനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു കലാസൃഷ്ടിയായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നു. ഒരു താജ്മഹൽ എന്നാണ് ഞാൻ ഇതിനുദ്ദേശിക്കുന്നത്. കാരണം താജ്മഹലിന് ശേഷം അതിനേക്കാളും സൗന്ദര്യമുള്ള, അതിനേക്കാൾ പണം മുടക്കുള്ള എത്രയോ കലാസൃഷ്ടികൾ വന്നെങ്കിലും ഇന്നും താജ്മഹൽ താജ്മഹൽ തന്നെയാണ്. അതുപോലെയാണ് കലാനിലയത്തിന്റെ ഈ രക്തരക്ഷസ്. 53 വർഷം മുമ്പ് തുടങ്ങിയ അതേ പ്രതാപത്തോടും പ്രഭാവത്തോടും കൂടി തന്നെയാണ് ഇന്നും നിലനിന്ന് പോരുന്നത്. അതിനെല്ലാം കാരണക്കാരൻ ഇതിന്റെ സ്രഷ്ടാക്കളിൽ

0: ഒരാളായ ശ്രീ അനന്തപത്മനാഭൻ സാർ തന്നെയാണ്.
1: അതില് കാടർ വൈദ്യൻ എന്നുള്ള വേഷമാണ് മണിയുടെ ചെയ്യുന്നത്. കാടൻ വൈദ്യൻ എന്നുള്ള വേഷം എന്താണ് ആ വേഷത്തിന്റെ ഒരു പ്രത്യേകത?
2: ആ വേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനായിരുന്നു. പക്ഷെ അയാൾ പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആയുർവേദത്തെ കുറിച്ച് വലിയൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഔദ്യോഗിക കാലത്ത് തന്നെ ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും പിന്നെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കൊടുംകാട്ടിലേക്ക് താമസം മാറാനും അവിടെ പുതിയ പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണ് കാടൻ വൈദ്യൻ. ഇദ്ദേഹത്തിന്റെ മകളാണ് വിരൂപലക്ഷ്മി. സൗന്ദര്യം തൊട്ട് തീണ്ടാത്ത ഭീകര രൂപിണിയായ ഒരു പെൺകുട്ടി. അവളാണ് ഈ രക്തരക്ഷസായിട്ട് പിന്നീട് മാറുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു മരുന്നിന്റെ പക്വതയില്ലാത്ത ഉപയോഗം കാരണം ആ പെൺകുട്ടി വിരൂപിയായ ആ പെൺകുട്ടി അതിസുന്ദരിയായി മാറുന്നു. പിന്നീട് അവൾ രക്തരക്ഷസായിട്ട് പിന്നീട് അവസാനത്തോടെ മാറുന്നു. ഇതാണ് കഥാതന്തു. അപ്പൊ അതിലെ ഈ അച്ഛൻ എപ്പോഴും മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ അച്ഛന് വന്ന ദുര്യോഗം, അതാണ് കഥയുടെ ഒരു ഭാഗം.
1: സുമനേട്ടൻ്റെ ഒരു

0: സുന്ദരിയായി മാറുന്നു. പിന്നീട് അവൾ രക്തരക്ഷസായിട്ട് പിന്നീട് അവസാനത്തോടെ മാറുന്നു. ഇതാണ് കഥാതന്തു. അപ്പോൾ അതിലെ ഈ അച്ഛൻ എപ്പോഴും മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ അച്ഛൻ വന്ന ദുര്യോഗം, അതാണ് കഥയുടെ ഒരു ഭാഗം.
1: മനേട്ടന്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്ടുകളായിട്ട് മുമ്പും സഹകരിച്ചിട്ടുണ്ട്?
0: തീർച്ചയായിട്ടും.
1: ഈ രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തനം ഏത് മേഖലയിലായിരുന്നു, ഏത് ട്രൂപ്പുമായിട്ട് സഹകരിച്ചായിരുന്നു?
0: 47 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് തന്നെയായിരുന്നു. ശ്രീ എം ടി വാസുദേവൻ നായരുടെ ശിക്ഷണത്തിലാണ് ആദ്യം തുടങ്ങുന്നത്, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിന്റെ മഹാഭാരതം എന്ന നാടകത്തിൽ. അതിന്റെ രചയിതാവ് ശ്രീ തിക്കോടിയ മാഷായിരുന്നു, സംവിധാനം ശ്രീ എം ടിയും. അതിനുശേഷം എൻ എൻ പിള്ള സാറിൻ്റെ കൂടെ 7 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് 7 നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു വലിയ സന്ദർഭവും എനിക്കുണ്ടായി. മക്കളുടെ പ്രായമുള്ള പുതിയ പുതിയ ശില്പികളെ കൂടിയാണ് ഇപ്പോഴത്തെ വാസം. അങ്ങനെ നാടകത്തിൻ്റെ മാറ്റം എൻ്റെ ജീവിതത്തിലുമുണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാലത്തിനനുസരിച്ച് ഞാനും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലായി, ഇനി എത്ര കാലം എന്നറിയില്ല, ഏറിയാൽ അരനാഴിക മാത്രം. പക്ഷെ അതുവരെ ഈ രംഗത്ത് തന്നെ പിന്തുടരാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ റേഡിയോ നാടകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം റേഡിയോ നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അതും 78 ഞാൻ നിലയത്തിലെ ഓഡിഷൻ പാസ്സാകുന്നതും. ഇപ്പോൾ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ധാരാളം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. ധാരാളം വലിയ വലിയ വ്യക്തികളുടെ കഥാപാത്രങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു. കുറേ കുറേ നല്ല നല്ല കലാകാരന്മാരെ, കുറേ നല്ല ശില്പികളെ, കുറേ എല്ലാം നല്ല കുറേ കൂട്ടായ്മയുടെ ഭാഗമാവാൻ കുറേ തവണ സാധിച്ചു. മനസ്സിൽ വിചാരിക്കാത്ത കഥാപാത്രങ്ങൾ പോലും ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ റേഡിയോ നിലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വളർച്ചയിൽ ഒരു പ്രത്യേക നന്ദി എന്നും റേഡിയോ നിലയത്തിന്, പ്രത്യേകിച്ചും കോഴിക്കോട് ആകാശവാണി നിലയത്തിന് ഉണ്ടായിരിക്കും.
1: ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ റേഡിയോ നാടകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ അരങ്ങത്തുള്ള ഒരു തത്സമയ നാടകത്തിലും റേഡിയോയിലും വേണ്ടുന്ന മോഡുലേഷനും അതിൻ്റെ അവതരണത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും.
1: രണ്ട് തലങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ പലർക്കും അതത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല.
0: റേഡിയോ നിലയത്തിലെ നാടകത്തിൽ കൂടുതൽ ശക്തിയും പ്രഭാവവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ റേഡിയോ നാടകമാകുമ്പോൾ കാട്, കാട്ടിലെ സംഭവമാവാം, കടലിലെ സംഭവമാവാം, ആകാശത്തിലെ സംഭവമാവാം, നഗരത്തിലെ സംഭവമാവാം, ഗ്രാമത്തിലെ സംഭവമാവാം. അതനുസരിച്ച് ഈ ക്യാരക്ടറിന് വരുന്ന മാറ്റങ്ങൾക്ക് നല്ലൊരു ശക്തി പകരാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. പിന്നെ അമിതമായ ശബ്ദം ഇടണ്ട. മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് വളരെ ആത്മസംയമനത്തോടെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. അത് വലിയൊരു സഹായവും ഭാഗ്യവുമാണ്.
1: ഈ ഒരു രംഗത്തേക്ക് ഇപ്പോൾ എം ടിയുടെ ഒരു മഹാഭാരതത്തിൻ്റെ സംവിധാനത്തിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞു.
0: അതെ.
1: അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് നയിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവില്ല. ആ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു.
0: അതായത്, ഞാൻ ആൻഡമാൻ ദ്വീപിലെ PWD വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ കൊച്ചുനാൾ തൊട്ടേ നാടകത്തോട് വല്ലാത്തൊരു ഭ്രമമായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേക ഒരു കാരണം പ്രശസ്ത അഭിനേത്രിയായ നിലമ്പൂർ ഐഷയാണ്. അവരെൻ്റെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയും അയൽവാസിയും ആയിരുന്നു. അവരുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഞാൻ നാടകരംഗത്തേക്ക് വന്നതും കോഴിക്കോട് സംഗമത്തിൽ ചേക്കേറിയതും ഒക്കെ. പിന്നീട് എന്നെ സഹായിക്കാനും എനിക്ക് മാർഗദർശനം തരാനും ഒക്കെ ധാരാളം പേരുണ്ടായി. അപ്പോൾ അതെല്ലാം ഞാൻ നന്ദിയോടെ തന്നെ ഇപ്പോഴും ഓർക്കുന്നു.
1: ആദ്യകാലത്തെ, ഇപ്പോൾ ഈ 40 മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അര നൂറ്റാണ്ട് മുമ്പത്തെ ഒരു നാടകാവതരണവും, അപ്പോൾ മണിയേട്ടൻ്റെ കുട്ടിക്കാലത്തെ, താങ്കൾ നിലമ്പൂർ സ്വദേശിയാണ്.
0: അതെ, അതെ.
1: ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടകാവതരണങ്ങൾ, അതിലുള്ളൊരു പങ്കാളിത്തം, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്?
0: അമച്ചർ നാടകങ്ങളിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല. വളരെ കുറച്ച് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം കോഴിക്കോടൊരു സമിതിയിൽ നാടകം തൊഴിലാക്കി തുടങ്ങണം, അത് സംഗമം തിയേറ്റേഴ്സിൽ തന്നെ ആവണം എന്നൊരു വലിയൊരു ഉറച്ച തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ജോലി രാജിവെച്ച് 2 കാത്തിരുന്നു. അങ്ങനെയാണ് സംഗമം തിയേറ്റേഴ്സിൻ്റെ മഹാഭാരതത്തിൽ, അതും തിക്കോടിയൻ മാഷെ പോലെ, എം ടി എ പോലെയൊക്കെയുള്ള വലിയ പ്രഗത്ഭരുടെ കൂടെ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചത് മരണം വരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
1: സ്വാഭാവികമായിട്ടും ഒരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യൻ 4 മുൻപ് നാടകം തൊഴിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധത്തിനും ആൾക്കാർക്ക് സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നില്ലേ?
0: ഒരിക്കലുമല്ല. എൻ്റെ ഉമ്മയാണ് എനിക്ക് വലിയ മാർഗദർശി. എൻ്റെ ഉമ്മ ഏറനാടിലെ ആദ്യത്തെ മുസ്ലിം അധ്യാപികയാണ്. 100 മുമ്പാണ് കേട്ടോ. അതായത് പാണ്ടിക്കാട്ടുകാരിയായ അവര് കാളവണ്ടിയിലാണ് കോഴിക്കോട് TTC പഠിക്കാൻ വന്നിരുന്നത്. വല്ലപ്പോഴേ ബസ്സുള്ളൂ, പൈസ ഇല്ലാത്ത ആ കാലത്ത്. അന്നേ ഉമ്മ നല്ലൊരു കലാകാരിയായിരുന്നു. പക്ഷെ ഉമ്മയുടെ കല സ്റ്റേജിലല്ല കാണിച്ചത്, സ്കൂളിലായിരുന്നു, ക്ലാസ് റൂമിലായിരുന്നു. ആ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ഒറ്റ മകനായ ഞാൻ കലാകാരനാവണ തീരുമാനത്തിന് ഫുൾ സപ്പോർട്ട് തന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ ഇപ്പോൾ ഇല്ല, 4 മുമ്പ് മരിച്ചുപോയി. പത്തുമ്മു ടീച്ചർ.
1: നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു വിസ്മയമായിട്ടാണ് അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉമ്മ ഒരു മകന് വേണ്ടി നിൽക്കുന്നു ആ കാലത്ത് എന്ന് പറയുമ്പോൾ,
0: തീർച്ചയായിട്ടും
1: അത്രമാത്രം അവനവനിലും അവനവൻ

0: മകൻ്റെ കഴിവുകളിലും വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉമ്മയായതുകൊണ്ടല്ലേ അവരിലും അതുപോലെ മകനിലും ആ വിശ്വാസം അവർ കണ്ടെത്തിയത്.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നത്. അഭിനയ പശ്ചാത്തലം അമച്വർ ആയ രീതിയിലുള്ള ഒരു ഗ്രൂമിങ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് നമ്മൾ അതിന്റെ ഒരു നടനാവേണ്ട ശിക്ഷണങ്ങളെ കുറിച്ച് എങ്ങനെയാണ് അതിനെ അത് സ്വായത്താക്കാനൊക്കെ പറ്റിയത്?
1: എന്റെ മനസ്സിൽ എന്നും നാടകം ഉണ്ടായിരുന്നു. നിലമ്പൂർ രാജേശ്വരി തിയേറ്ററിൽ മാസത്തിൽ ഒരിക്കൽ 3 രൂപ ടിക്കറ്റിൽ നാടകം വരും, പ്രൊഫഷണൽ നാടകങ്ങൾ. ആ 3 രൂപ ടിക്കറ്റ് എടുത്ത് എന്നെ നാടകം കണ്ട് പരിശീലിപ്പിച്ചതാണ് എൻ്റെ ഉമ്മ. ആദ്യമായിട്ട് കൊല്ലം കാളിദാസൻ്റെ നാടകം, KPSC നാടകം, അങ്ങനെ വലിയ വലിയ സമിതികളുടെ നാടകം വരുമ്പോൾ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തൊട്ടേ എന്നിൽ എന്നെ ഒരു നടനാക്കണം എന്നത് ഉമ്മയുടെ ആഗ്രഹമായിരിക്കാം. അതുകൊണ്ടാണല്ലോ എന്നെ 3 രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി നാടകം കാണിച്ചിരുന്നത്. ആ ഒരു പിൻബലം. പിന്നെ കലാകാരന്മാരൊക്കെ എൻ്റെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. കാരണം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നുമില്ലാത്ത കലാകാരനും നാട്ടിന് പേരുള്ളവനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശസ്തി സ്വാഭാവികമായിട്ടും നമുക്കും തോന്നുമല്ലോ, ഒരു കലാകാരൻ പിന്നൊരു കലാകാരൻ നേരിട്ട് കാണുക. പിന്നെ ആ റേഡിയോ നാടകം ഏറ്റവും വലിയ വിസ്മയത്തോടെയാണ് കേട്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ രാജമുക്കേ നായർ, ഖാൻകാവിൽ വിക്രമൻ നായർ, അങ്ങനെ വലിയ വലിയ വലിയ ആൾക്കാരുടെ ശബ്ദം കേട്ട് കേട്ട് വളർന്നെന്നെ ഈ നിലയത്തിൽ വന്നപ്പോൾ സെലക്ഷൻ കിട്ടിയ ആദ്യം ശബ്ദം കൊടുത്ത നാടകത്തിൽ എൻ്റെ ഹീറോയിനായിട്ട് വന്നത് രാജമുക്കേ നായരായിരുന്നു. ഞാൻ എൻ്റെ കയ്യും കാലും വിറച്ച് പോയി. അതൊരു അധികം സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു പാൽക്കാരി പെൺകുട്ടിയായിരുന്നു ആ ക്യാരക്ടർ. ഞാൻ ചായ കച്ചവടം നടന്ന ചെറുപ്പക്കാരൻ, അവർ നമ്മുടെ പ്രണയത്തിൻ്റെ കഥയായിരുന്നു അത്. അതോടുകൂടി തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ഈ 47 വർഷം മുമ്പ് കിട്ടിയ റേഡിയോ നാടകം. പിന്നീട് പ്രശസ്തമായ എത്രയോ നാടകങ്ങൾ, നല്ല നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മരണം വരെ ഉണ്ടാകും നിലനിർത്തണേ, അതിനുള്ള ആരോഗ്യം എനിക്ക് നൽകണേ, അതിന് അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ തരണേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ.
0: ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ഇപ്പം മണിയട്ടം പറഞ്ഞ മാതിരി അതൊരു സമർപ്പണമാണ്. അതിൻ്റെ പ്രതിഫലേച്ഛയോ അതിൽ നിന്ന് വരുന്ന വരുമാനമോ അതിൻ്റെ വരുംവരായികകളോ പോലുമല്ല ആ മനുഷ്യനെ നയിക്കുന്നത്. അത് ഉള്ളിലുള്ള ഒരു ഒരു ചോദന, നമ്മുടെ ആ ഒരു അദമ്യമായ ഒരു ചോദനയിൽ വശംവദനായി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സമർപ്പണമാണ്. അപ്പൊ താങ്കൾ ഈ ഒരു പ്രൊഫഷണൽ, ഇപ്പൊ ഈ സംഗമത്തിന്റെ കാര്യം പറഞ്ഞു, ആ സംഗമത്തിലെ ഈ മഹാഭാരതത്തിന് ശേഷം ആ ട്രൂപ്പിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്.
1: 4 വർഷം ഞാൻ സഹകരിച്ചു. പിന്നെ അതിൽ ഒരു നാടകം കാണാൻ നാടകാചാര്യനായ എൻ പിള്ള സാറ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്റ്റേജിൽ. പിന്നീട് പുള്ളിയാണ് എന്നെ പുള്ളിയുടെ സമിതിയിലേക്ക് ക്ഷണിക്കുന്നതും. ഗൾഫിൽ ഒരു 3 മാസം കളിക്കാൻ വേണ്ടി 4 നാടകങ്ങൾ ഒരുമിച്ച് കളിച്ചു. അത് 4 നാടകത്തിൽ വ്യത്യസ്തമായ 4 വേഷങ്ങൾ അദ്ദേഹം തന്നു. അങ്ങനെ സംഗമത്തിൽ തുടങ്ങിയെങ്കിൽ പോലും എൻ്റെ നടനിൽ ഒരു ഊടുംബാവും തന്നത് എൻ പിള്ള സാറാണ്. പിന്നീട് പ്രശസ്തമായ കുറേ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, 68 പ്രാദേശിക അവാർഡുകൾ കിട്ടി. അതിലുപരി മനസ്സിന് സംതൃപ്തി ഏറെ ഏറെ കിട്ടി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ശ്രുതി.
0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഇനി കേൾക്കാം ആശകളായിരം എന്ന ചിത്രത്തിന് വേണ്ടി ദാലിയ നവാസ്, ജോയൽ ജെയിംസ് എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജത്തിന്റെ വരികൾക്ക് സനൽ ദേവിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
4: ഇനി കേൾക്കാം മധുവിധു എന്ന ചിത്രത്തിലെ ഗാനം വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതം.

ഇനി കേൾക്കാം സുഖമാണോ സുഖമാണ് എന്ന ചിത്രത്തിലെ ഗാനം എസ് പി ദേവാനന്ദും ബി ജെ സച്ചിനും പാടിയത്. മനോമഞ്ജത്തിന്റെ വരികൾക്ക് നിബിൻ ബസന്തിന്റെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 9 മണി. FM പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന്. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെയും ജനറൽ സെക്രട്ടറിയായി VS രാമസ്വാമിയെയും തെരഞ്ഞെടുത്തു. എം മോഹനാണ് വർക്കിംഗ് പ്രസിഡന്റ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡ 1,09,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. നോർവേ ചെസ് 2026 ഒന്നാം റൌണ്ട് മത്സരങ്ങൾ നോർവേയിലെ ഓസ്ലോയിൽ ഇന്ന് ആരംഭിക്കും. മാഗ്നസ് കാൾസൻ, ഡി ഗുക്കേഷ്, ആർ പ്രജ്ഞാനന്ദ എന്നിവരുൾപ്പെടെ ഗ്രാൻഡ് മാസ്റ്റർമാർ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ ഗാനം ആശാൻ എന്ന ചിത്രത്തിൽ നിന്ന് സൂരജ് സന്തോഷ് പാടിയത്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ജോൺ പോൾ ജോർജിൻ്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: ഗാനോപഹാരത്തിലിനി അൻപോട് കൺമണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും പാടിയത്. മനോമഞ്ചത്തിന്റെ വരികൾക്ക് സാമുവൽ അബിയുടെ സംഗീതം.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: ഇനി കേൾക്കാം ആഘോഷം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം.

0: ഗാനോപഹാരം. തുടർന്ന് കേൾക്കാം ബി എം എച്ച് ആരോഗ്യചാലകത്തിന് ശേഷം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: നമ്മളൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെമറ്റോളജി വിഭാഗത്തിൻ്റെയും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെയും മേധാവി ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
3: ലക്ഷണങ്ങൾ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവർ ഈ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തു വരിക. ചിലവർക്ക് അത് ബ്ലീഡിംഗ് ആയിട്ട് തന്നെ വരും. ചിലപ്പോൾ അത് ഓവർ ടു ബ്ലീഡിംഗ് ആവണമെന്നില്ല. നമ്മളിപ്പോൾ ചിലവർക്ക് പറയും ബ്രഷ് ചെയ്യുമ്പോൾ വരുന്നു, അല്ലെങ്കിൽ ചിലവർക്ക് കലകൾ, കറുത്ത പാടുകൾ, അല്ലെങ്കിൽ റെഡ് പാടുകൾ, സ്പോട്ടുകൾ, അല്ലെങ്കിൽ കുത്തു കുത്തു പോലെ വരും, പെറ്റിക്ക എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ലക്ഷണം.
2: കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത എക്സ്ട്രാക്ഷന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും പ്ലേറ്റ്ലെറ്റ് എടുപ്പിച്ച സമയത്ത് അവർ
3: കുറവായിരുന്നു. അങ്ങനെയുണ്ട്. പ്രീ ഓപ്പ്, അതായത് നമ്മളിപ്പോ ഒരു സർജറിക്ക് പോകണം, നമ്മളതിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുമല്ലോ, കൗണ്ട് നോക്കും, എച്ച് പി നോക്കും, അതിൽ നോക്കുമ്പോൾ എന്തത് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ പിന്നെ സർജറി ആവില്ല വിഷയം, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനായിരിക്കും വിഷയം. അത് കൂടിയാലേ അവർ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയും കുറെ പേര് വരും. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ, അപ്പൊ ഈ പറഞ്ഞ മാതിരി ഹിസ്റ്ററിയിലാണ് നമ്മൾ തുടങ്ങുക. നിങ്ങൾക്ക് വല്ല രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് വല്ല ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലറായിട്ട് മെഡിസിൻസ് എടുക്കുന്നത്, ചില മെഡിസിൻസ് ഈ പറഞ്ഞ മാതിരി കുറഞ്ഞ് പോവാം. ചില വാദത്തിനൊക്കെ മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മാരോയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതാണ്. അപ്പൊ ഹിസ്റ്ററിയിൽ തുടങ്ങിയിട്ട് ഇവർ എക്സാമിൻ ചെയ്യുമ്പോൾ കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ബ്ലീഡിങ്ങിന്റെ ഒരു സീരിയസ്നെസ്സും എങ്ങനെ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു അസസ്മെന്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ സി ബി സി ചെയ്യുമ്പോഴാണല്ലോ ഇത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു, അതിന്റെ കൂടെ ബാക്കിയുള്ള ലീനേജ് കുറഞ്ഞിട്ടുണ്ടോ നോക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് പേരാണ് ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്, അപ്പൊ അവരെ കൂട്ടുകാരെങ്ങനെയുണ്ട്? വൈറ്റ് സെല്ലിനും കൂടുതലുണ്ട്. ഇപ്പൊ 300,000 ഉണ്ട് കൗണ്ട്, വൈറ്റ് സെൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കുറവുണ്ട്, അപ്പൊ അത് ലുക്കീമിയ ആവാം. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ കൂടെ അനീമിയ ഉണ്ട്. അപ്പൊ ഇതിനെ ചേർത്തിട്ടാണ് നമ്മൾ വായിക്കുക. ഇപ്പൊ റെഡ്, വൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, ഓക്കെ, മൂന്നും കുറവുണ്ട്, ഓക്കെ, മജ്ജയെ ബാധിക്കുന്ന അസുഖം ആവാം, അവിടെ നിന്ന് മൂന്നും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ മൂന്ന് നശിച്ചു പോകുന്ന സ്പ്ലീൻ വലുതായിട്ടുള്ള ഹൈപ്പർ സ്പ്ലീനിസം, ഈ ലിവറൊക്കെ സിറോസിസ് ഉള്ളവർക്ക് സ്പ്ലീൻ വലുതാവും കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ചിലപ്പോൾ അത് മിണുങ്ങും ഈ കൗണ്ടുകൾ. അപ്പൊ ഹൈപ്പർ സ്പ്ലീനിസ് എന്ന് പറയും. അതിലും ഈ മൂന്നും ഒരുമിച്ച് ഡിസ്ട്രക്ട് ആവുന്നതാ, അല്ലെങ്കിൽ മൂന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തത് അല്ലെ. അപ്പൊ ആ മൂന്നിനെയും വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐഡിയ കൂടും ഹൈപ്പർ സ്പ്ലീനിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ നമുക്ക് നേരിട്ട് കാണുകയാണ് കൗണ്ടുകളൊക്കെ എങ്ങനെയുണ്ട്, ലുക്കീമിയ പോലത്തെ സെല്ലുകൾ ഉണ്ടോ, പ്ലേറ്റ്ലെറ്റിന്റെ മാനുവൽ കൗണ്ടിങ് എത്രയുണ്ട്, അനീമിയ ഉണ്ടെങ്കിൽ അത് ഏത് ടൈപ്പാണ്. അപ്പൊ എല്ലാം സ്മിയർ ടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒരു തുള്ളി ബ്ലഡ് ഇട്ട് നമ്മൾ സ്മിയർ ചെയ്ത് നോക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാം എത്രയാണ്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് അനീമിയ, കൗണ്ടിന്റെ വേരിയേഷൻ എങ്ങനെയുണ്ട്, പ്ലേറ്റ്ലെറ്റ് ആക്ച്വൽ മാനുവൽ കൗണ്ടിങ് എത്രയുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു നിഗമനത്തിൽ എത്തുക, ഓക്കെ ഇതൊരു പ്രൊഡക്ഷൻ പ്രോബ്ലം ആവാം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷന്റെ പ്രോബ്ലം ആയിരിക്കും. പിന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ബാക്കി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ചിലപ്പോൾ വാദം റിലേറ്റഡ് ആയിരിക്കും, എ എൻ എ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാം, ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ, അതിലും പ്ലേറ്റ്ലെറ്റ് കുറയാം, എച്ച് ഐ വി പോലത്തെ അസുഖങ്ങൾ കുറയാം. ഒരു ബേസിക് ഒരു പാനൽ നമ്മൾ ചെയ്യും.
2: ഈ റിമറ്റോളജിക് മരുന്നുകൾക്ക്
3: ചിലപ്പോ ചിലവർക്ക് ഉണ്ടാവാം, മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ അസാതയോപ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ലോങ് ടേമോ അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ഈ പറഞ്ഞ മാതിരി മജ്ജയെ ഒന്ന് സപ്രസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, പ്ലേറ്റ്ലെറ്റ് ഒക്കെ
2: ഒന്ന്
3: ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലാന്ന്. അപ്പൊ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ മരുന്നൊന്ന് വിഡ്രോ ചെയ്ത് നോക്കുക, അപ്പൊ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരണോ, ഓക്കെ അതാവാം. എന്നിട്ടും സംശയമുണ്ട്, സ്മിയർ ഒക്കെ ചെയ്ത് നോക്കുക, വേറെ റെഡ് ഫ്ലാഗ് അതായത് പ്രശ്നമുള്ളതൊന്നും കാണുന്നില്ല എങ്കിൽ നമുക്ക് ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ പെർസിസ്റ്റ് ചെയ്യില്ലെങ്കിൽ ചില ഇതിൽ ഈ പ്രൊഡക്ഷൻ നോക്കാൻ നമുക്ക് മജ്ജ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്മിങ് ആ ബോൺ മാരോ ടെസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ കുറേ അസുഖങ്ങൾ ഇപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനൊക്കെ വരുന്ന ഒരു ഇതാണ് മജ്ജ ടെസ്റ്റ്. ഓക്കെ, മജ്ജ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു മജ്ജയിലത്തെ ഒരു നീഡിൽ, ഇപ്പോൾ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കുന്ന പോലെ മജ്ജയിലൊരു നീഡിൽ ഇട്ടിട്ട് ആസ്പിറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലോക്കൽ അനസ്തീഷ്യ എടുത്തിട്ട് ഇത് സാമ്പിൾ എടുക്കുന്നു. അപ്പം അതിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഈ പറഞ്ഞ മാതിരി നോക്കുകയാണ്. ഇതാണ് മജ്ജ ടെസ്റ്റ്. അപ്പൊ അതിൽ ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടെസ്റ്റുകളും ചെയ്യും. ഇന്ന കാലത്ത് ഇപ്പൊ നമ്മൾ ജെനറ്റിക്സ് അതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ക്യാൻസറിന് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരം ചില സൈറ്റോജെനറ്റിക്സ് ടെസ്റ്റ്, ഫിഷ് ടെസ്റ്റുകൾ, മോളിക്കുലർ ടെസ്റ്റുകൾ, അതൊക്കെ മജ്ജയിൽ നിന്നും ബ്ലഡിൽ നിന്നും ചെയ്യാം.

0: ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഹെമറ്റോളജിയുടെ ട്രീറ്റ്മെന്റ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക്ക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ഇനി കേൾക്കാം 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയത്. അജീഷ് ദാസിന്റെ വരികൾക്ക് ആനന്ദ് മധുസൂദനന്റെ വരികൾ, ക്ഷമിക്കണം, സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിലെ ഗാനം രഘു പാടിയത്. വൈശാഖ് സുഗുണൻ വരികളെഴുതി, ബിപിൻ അശോക് സംഗീതം നൽകിയത്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവ.

0: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സ്കൂൾ തുറക്കാനൊരുങ്ങവേ ജാഗ്രതയോടെ. ഖരമാലിന്യ സംസ്കരണ നിയമം 2026. ലോക സ്കിസോഫ്രീനിയ ദിനം. സപ്ലൈകോ ബക്രീദ് കിറ്റുകൾ നാളെ വരെ. കോഴിക്കോട് വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് പരിശീലനം. മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് വിദ്യാലയങ്ങൾ. സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വിവിധ തലങ്ങളിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് പുതിയ പദ്ധതിക്കും രൂപം നൽകിക്കഴിഞ്ഞു. ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പുതിയ ലഹരി വിരുദ്ധ ദൌത്യത്തിന് June 1 മുതൽ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഹരി ലഭ്യമാക്കുന്ന ഇടനിലക്കാരെയടക്കം നിരീക്ഷിക്കാനും കർശന നടപടി സ്വീകരിക്കാനുമാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുക. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്ന് സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യും. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്ട് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും, ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും.
0: വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. ഫിറ്റ്നസിന് പുറമെ വാഹന ഡ്രൈവർമാരുടെ പരിചയവും ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ അജിൽ കുമാർ CK.
2: വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്ക് സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകളുടെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉപേക്ഷ വരുത്തുന്ന വിദ്യാലയങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2012 ഉത്തരവ് പ്രകാരം നടപടിയെടുക്കാവുന്നതാണ്. സ്കൂളിനും മാതാപിതാക്കൾക്കും വാഹനത്തിന്റെ സ്ഥാനം അറിയാനുള്ള GPS ട്രാക്കിംഗ് സിസ്റ്റം, പരമാവധി വേഗത 50 km/h നിജപ്പെടുത്തുന്ന സ്പീഡ് ഗവർണർ, മുൻപിൻ ഉൾഭാഗം, ഡോർ എന്നിവ നിരീക്ഷിക്കാനുള്ള ക്യാമറകൾ, എമർജൻസി അലാറം സ്വിച്ച്, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എമർജൻസി ഡോർ എന്നിവ നിർബന്ധമാണ്. ഡ്രൈവർമാർ, IMR എന്നിവരുടെ വാഹനത്തിലെ രീതികൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ബസ് ജീവനക്കാരുടെ കാഴ്ച, കേൾവി എന്നിവ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംവിധാനം ഒരുക്കേണ്ടതാണ്. ദിവസവും വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സിലെ ഹാജർ നില പരിശോധിക്കേണ്ടതും ഹാജരില്ലാത്ത കുട്ടികളെപ്പറ്റി രക്ഷിതാക്കളോട് അന്വേഷിക്കേണ്ടതുമാണ്. റൂട്ട് പ്ലാൻ ഉണ്ടാക്കി തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കി സുരക്ഷിത റൂട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. കൃത്യസമയം പാലിച്ച് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക. സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ അലഞ്ഞു തിരിയുന്നത് ഒഴിവാക്കുക. IMR അതായത് അറ്റൻഡർമാർ ഡ്രൈവർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുക. വാഹനത്തിൽ കയറിയതും പുറത്ത് ഇറങ്ങിയതുമായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. വാഹനം നിർത്തിയ ശേഷം മാത്രം കുട്ടികളോട് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുക. കുട്ടികളുടെ ബാഗ് മുതലായവ മറിഞ്ഞു വീഴാത്ത വിധം റാക്കുകളിൽ വയ്ക്കുക. വാഹനം നിർത്തിയതിന്റെ എതിർവശത്താണ് കുട്ടികളുടെ വീട് എങ്കിൽ അവരെ കൈപിടിച്ച് നമ്മുടെ വാഹനത്തിന്റെ പിറകിൽ കൂടെ റോഡ് മുറിച്ച് കടത്തുക. ഡ്രൈവർമാരും ആയമാരും പ്രഥമ ശുശ്രൂഷ പാഠം പഠിച്ചവരും അതിന്റെ പ്രായോഗിക പരിശീലനം നേടിയവരും ആയിരിക്കണം. കൂടാതെ കുട്ടികളോട് സൗഹാർദ്ദത്തിൽ പെരുമാറുന്നവരും ആയിരിക്കണം. രക്ഷിതാക്കൾ കുട്ടികളെ കൃത്യസമയത്ത് തന്നെ ഒരുക്കി ബസ് പിക്കപ്പ് പോയിന്റിൽ എത്തിക്കേണ്ടതും കുട്ടികൾ

0: പോകുമ്പോഴും വരുമ്പോഴും റോഡിൽ ഇടതുവശത്ത് സുരക്ഷിത സ്ഥാനത്ത് ബസ് കാത്തു നിൽക്കേണ്ടതുമാണ്.
1: ഡ്രൈവർമാർ തനത് വിഭാഗത്തിലെ മറ്റു വാഹനങ്ങൾ ഓടിച്ച് 10 വർഷത്തിൽ കുറയാത്ത പരിചയമുള്ളവരായിരിക്കണം. ഗുരുതരമായ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്താത്തവരും അപകട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്തവരും മദ്യം, മയക്കുമരുന്ന്, മോശം പെരുമാറ്റം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടാത്തവരും ആയിരിക്കണം. എല്ലാ ദിവസവും വാഹനത്തിന്റെ ലൈറ്റുകൾ, ടയറുകൾ, ഓയിൽ, വെള്ളം എന്നിവയുടെ ലീക്ക്, ബ്രേക്കിന്റെ കാര്യക്ഷമത, സ്റ്റിയറിംഗ്, ക്ലച്ച് എന്നിവ എല്ലാ ഡ്രൈവർമാരും പരിശോധിക്കേണ്ടതാണ്. ശരിയായ വിശ്രമം, എല്ലാ ദിവസവും ജോലിക്ക് ഹാജരാകും മുമ്പേ ഉറപ്പാക്കുക. കുട്ടികൾ മുഴുവൻ പേരും വാഹനത്തിൽ കയറി എന്ന് ഉറപ്പാകും വരെ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ആയയുടെ നിർദ്ദേശം ലഭിക്കും വരെ കാത്തിരിക്കുക. റോഡിൽ മഴവെള്ളം ഉണ്ടാകുന്ന സാഹചര്യം

0: 1 പ്രാബല്യത്തിൽ വന്ന പുതിയ ഖരമാലിന്യ സംസ്കരണ നിയമം ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പുതിയ നിയമത്തിലെ സംസ്കരണ രീതികളും തദ്ദേശ സ്ഥാപന തലത്തിലെ ആസൂത്രണവും സംബന്ധിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും തദ്ദേശ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ ഖരമാലിന്യ സംസ്കരണ നിയമത്തെക്കുറിച്ച് പരിശീലനത്തിന് നേതൃത്വം നൽകിയ ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഇ ടി രാഗേഷ്.
1: 2026 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 1/4/2026 മുതൽ രാജ്യമൊട്ടാകെ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ ചട്ടങ്ങൾ നിലവിൽ വരുന്നത് മുതൽക്ക് തന്നെ നമ്മളുടെ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും 4 തരത്തിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ബയോ അഥവാ ജൈവ മാലിന്യങ്ങൾ, പ്രത്യേകമായും നോൺ ബയോ അഥവാ അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പേപ്പർ മുതലായവ വേറൊരു രീതിയിലായിട്ടും, അതുപോലെ തന്നെ സാനിറ്ററി വേസ്റ്റ് നമ്മളുടെ നാപ്കിൻ ഡയപ്പർ പോലുള്ള മാലിന്യങ്ങൾ പ്രത്യേകമായി, മറ്റുള്ള സ്പെഷ്യൽ കെയർ മാലിന്യങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ പ്രത്യേകമായിട്ടും, ഇങ്ങനെ 4 തരംതിരിച്ച് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമ്മുടെ സംവിധാനത്തിൽ പലപ്പോഴും ഒരുമിച്ച് മാലിന്യങ്ങൾ എടുക്കുകയും അത് MCF വെച്ച് ഹരിത കർമ്മസേനയാണ് തരംതിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പുതിയ റൂൾസ് വന്നതിന് ശേഷം MCF നടക്കുന്നത് 2 തരംതിരിക്കലായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഗ്രാമപഞ്ചായത്തുകളിലായാലും നഗരസഭകളിലായാലും ഈ തരംതിരിവ് സംബന്ധിച്ചും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ജനങ്ങളിലേക്ക് അതിന്റെ അവയർനെസ് എത്തിക്കുന്നതിനുള്ള വിവിധ ക്യാമ്പയിനുകൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വവും അവരിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് അഥവാ വലിയ മാലിന്യ ഉൽപാദകരെ പ്രത്യേകമായിട്ട് തന്നെ ഈ റൂൾസ് പ്രകാരം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പ്രത്യേകമായിട്ട് ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. ഒരു ദിവസം 100 kg മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ 20,000 sq m വിസ്തീർണമുള്ള കെട്ടിടങ്ങളുള്ള അല്ലെങ്കിൽ 40,000 L വെള്ളം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് അവിടെ ജൈവ മാലിന്യം അവരുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ സംസ്കരിക്കുന്നതിനാവശ്യമായ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. മറ്റുള്ള മാലിന്യങ്ങൾ കൃത്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് കൃത്യമായി അവർ കൈമാറുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി അവർ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ വാർഷിക റിപ്പോർട്ട് നൽകുകയും അവരുടെ പ്രവർത്തനം ഈ പറഞ്ഞ ചട്ടങ്ങൾക്കനുസൃതമാണെന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ പരിശോധിച്ച് അവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന് കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ചുമതലയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുകയും അവരെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക ചുമതലയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാന തലത്തിൽ ഒരു കമ്മിറ്റിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിൽ ശുചിത്വ മിഷൻ, ജില്ലാ കോർഡിനേറ്റർ, ജോയിന്റ് ഡയറക്ടർ LSTD, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്.
0: May 24 ലോക സ്കിസോഫ്രീനിയ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ഘടകത്തിന്റെ സഹകരണത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച തെരുവ് നാടകങ്ങൾ ശ്രദ്ധേയമായി. സ്കിസോഫ്രീനിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് സമൂഹത്തിനുണ്ടാകേണ്ട അറിവും രോഗബാധിതർക്ക് സമൂഹം നൽകേണ്ട പിന്തുണയും വ്യക്തമാക്കുന്നതായിരുന്നു പരിപാടി. നേരത്തെ കണ്ടെത്തി ചികിത്സയും പിന്തുണയും നൽകിയാൽ രോഗബാധിതരിൽ ഉണ്ടാക്കാവുന്ന മാറ്റത്തെക്കുറിച്ച് അവബോധം പകരാനാണ് സ്കിസോഫ്രീനിയ ദിനം ആചരിക്കുന്നത്. സ്കിസോഫ്രീനിയെക്കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ഘടകം പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യ കുറുപ്പ്.
2: ഒരു വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം, യാഥാർത്ഥ്യബോധം എന്നിവയെ സാരമായി ബാധിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. ഗ്രീക്ക് ഭാഷയിൽ സ്കിസോ എന്നാൽ സ്പ്ലിറ്റ് അഥവാ പിളർപ്പ് എന്നും ഫ്രൻ എന്നാൽ മൈൻഡ് എന്നാണും അർത്ഥം. പുരുഷന്മാരിൽ 15 25 ഇടയിലും സ്ത്രീകളിൽ 25 ശേഷവും രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. ഇത്തരം രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം തലച്ചോറിലെ ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളായ ന്യൂറോ അതായത് ഡോപ്പമിൻ, ഗ്ലൂട്ടമേറ്റ്, സെറട്ടോണിൻ എന്നിവയുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും രാസമാറ്റവുമാണ്. ഇത്തരം വ്യതിയാനങ്ങൾക്ക് ജനിതകപരമായ കാരണങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും കാരണമാകാറുണ്ട്. ഇത്തരം രോഗികൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നാം. അനാവശ്യ സംശയങ്ങൾ ഉണ്ടാകാം. ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ജോലി, പഠനം, കുടുംബജീവിതം എന്നിവയിൽ താല്പര്യം കുറയാം. ഇന്ത്യയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും മുന്നിലായിട്ടും മാനസികാരോഗ്യ വിഷയങ്ങളിൽ ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. ഇത് കുടുംബത്തിന് അപമാനമാണ്, ആളുകൾ എന്ത് പറയും എന്ന ഭയത്തിൽ ചികിത്സ നേടാൻ

0: വൈകുന്ന നിരവധി കുടുംബങ്ങളെ നാം കാണാറുണ്ട്. ഈ വൈകിപ്പിക്കൽ രോഗിയുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സ്കിസോഫ്രീനിയ ബാധിച്ച ഒരാൾ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് രോഗം കൊണ്ട് മാത്രമല്ല, പലപ്പോഴും സമൂഹത്തിന്റെ സമീപനമാണ് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവിനൊപ്പം കരുണയും സഹാനുഭൂതിയും വളരെ അത്യാവശ്യമാണ്. ഇന്ന് ചികിത്സാരംഗത്ത് വളരെ പുരോഗതികളുണ്ട്. ഫലപ്രദമായ മരുന്നുകളും കൗൺസിലിംഗും പുനരധിവാസ സംവിധാനങ്ങളും കുടുംബത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ സ്കിസോഫ്രീനിയ ബാധിച്ച പലർക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനും പഠിക്കാനും ജോലി തേടാനും കുടുംബജീവിതം നയിക്കാനും കഴിയും. അതിനാൽ മാനസിക രോഗം ജീവിതാവസാനം എന്ന പഴയ ധാരണ നമ്മൾ ഉപേക്ഷിക്കണം. കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാണ്, അതാണ് നമ്മുടെ വലിയ ശക്തിയും. സ്കിസോഫ്രീനിയ ബാധിച്ച ഒരാൾക്ക് കുടുംബത്തിന്റെ സ്നേഹവും സഹനവും പിന്തുണയും ചികിത്സയുടെ ഭാഗമാണ്. രോഗിയെ കുറ്റപ്പെടുത്താതെ അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചികിത്സയിൽ ഒപ്പം ഉണ്ടാവുകയും ചെയ്യുക വളരെ പ്രധാനമാണ്. രോഗത്തെയല്ല, രോഗിയെ കാണണം. ഭയത്തേക്കാൾ കരുണയും അവഗണനയ്ക്ക് പകരം പിന്തുണയും നമുക്ക് തിരഞ്ഞെടുക്കാം.
1: ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോ. 10 ഇനം സാധനങ്ങൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റ് നാളെ വരെ ലഭ്യമാകും. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. ബക്രീദ് കിറ്റിനെ കുറിച്ച് സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ ഷെൽജി ജോർജ്.
2: ബക്രീദിനോടനുബന്ധിച്ച് സപ്ലൈകോ എല്ലാ വിൽപ്പനശാലകളിലും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് വിവിധ ഉൽപ്പന്നങ്ങളും വിവിധ ഓഫറുകളോടെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് പ്രത്യേകമായി 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടുന്ന ബിരിയാണി അരി, പഞ്ചസാര, അതുപോലെ ശബരിയുടെ ചായപ്പൊടി, പുട്ടുപൊടി, വിവിധ മസാല കറി പൗഡറുകൾ ഉൾപ്പെടെയുള്ള 1101 രൂപ വിലയുള്ള കിറ്റ്, ബക്രീദ് സ്പെഷ്യൽ കിറ്റ് 850 രൂപയ്ക്ക് ലഭ്യമാക്കി വരുന്നു. May 26 വരെയാണ് ഈ സ്പെഷ്യൽ കിറ്റ് ഓഫർ ലഭ്യമാകുക. ഉത്സവകാലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റത്തിന് തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രധാനമായും സപ്ലൈകോ ഇത്തരത്തിലൊരു സജ്ജീകരണം ഉറപ്പാക്കിയിരിക്കുന്നത്.
1: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് പരിശീലനം നടത്തി. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളെ നേരിടുന്നത് സംബന്ധിച്ച് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ആന്റി ഹൈജാക്ക് മോക്ക് എക്സസൈസ് നടത്തിയത്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത, പ്രതികരണ സമയം, വിവിധ ഏജൻസികളുടെ ഏകോപനം, കമാൻഡ് കൺട്രോൾ തുടങ്ങിയവയാണ് ഇതുവഴി വിലയിരുത്തിയത്. തുടർന്ന് വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ വിശദമായ അവലോകന യോഗവും ചേർന്നു. പരിശീലനത്തെക്കുറിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി മോൻ ടി ജോർജ്.
3: ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നടത്തുന്ന ആന്റി ഹൈജാക്ക് എക്സസൈസ് വിമാനം തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ദേശീയ വ്യോമ സുരക്ഷ ഉറപ്പാക്കുന്ന സുരക്ഷാ പരിശീലനമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വിവിധ ഏജൻസികളുടെ ഏകോപിത പ്രതികരണ ശേഷി വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം എക്സസൈസ് സഹായിക്കുന്നു. ഈ എക്സസൈസ് ഇന്ത്യയിലെ വ്യോമയാന സുരക്ഷാ ഏജൻസിയായ BCS പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെയും പ്രോട്ടോകോളിന്റെയും അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. BCS നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ, യാത്രക്കാരുടെ സുരക്ഷ, അടിയന്തര ആശയവിനിമയം തുടങ്ങിയ ഘടകങ്ങൾ വിലയിരുത്തുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ BCS പ്ലാനിന് അനുസൃതമായി എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, CASF, NSG, സംസ്ഥാന പോലീസ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ആരോഗ്യവകുപ്പ്, വിവിധ ആശുപത്രികൾ, ഇന്റലിജൻസ് ബ്യൂറോ, ഇമിഗ്രേഷൻ, കസ്റ്റംസ്, വിമാനത്താവള അഗ്നിശമന വിഭാഗം, എയർ ട്രാഫിക് കൺട്രോൾ, വിവിധ എയർലൈനുകൾ, GHA എന്നിവരെ ഉൾപ്പെടുത്തി ഈ എക്സസൈസ് നടത്തി. BCS പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. എക്സസൈസിനു ശേഷം വിവിധ ഏജൻസികളുടെ പങ്കാളിത്തവും പ്രതികരണവും വിലയിരുത്തുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ ഏജൻസികൾ തമ്മിലുള്ള ആശയവിനിമയം, പ്രതികരണ വേഗത, രക്ഷാപ്രവർത്തന കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരം മോക്ക് ഡ്രിൽ ഏറെ സഹായകരമാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
4: കാശിനെ കുറിച്ചെന്തിനാ

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: തമാശ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി കേൾക്കാം വികൃതി എന്ന ചിത്രത്തിലെ ഗാനം, റംസി അഹമ്മദ് പാടിയത്, സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജിബാലന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. രണ്ടാഴ്ചക്കിടെ നാലാം തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎസ് തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമാണ് കേന്ദ്രമന്ത്രി കാനഡയിലെത്തിയത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് CBSE. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനു സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. FM പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

0: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയർ ആകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമരപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
2: ഉറുമി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രഞ്ജി കെ ആർ പാടിയത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി കേൾക്കാം ഇടി മഴ കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ്, നേഹ നായർ എന്നിവർ പാടിയത്, ഗൗരിലക്ഷ്മി വരികളെഴുതി സംഗീതം നൽകിയത്.

ഇനി കേൾക്കാം മരണമാസ് എന്ന ചിത്രത്തിലെ ഗാനം ഉണ്ണി മേനോനും വാസുദേവും പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, ജെ കെയുടെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത മാസം 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി

സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധനമാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റ വിഷയവും ചർച്ചയായേക്കും. 2 ആഴ്ചക്കിടെ 4-ാം തവണയും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 102.12 രൂപയും ഡീസൽ ലിറ്ററിന് 95.20 രൂപയും ആയി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്താനും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പെന്നി വോങ് അറിയിച്ചു. മഹാനായ വിപ്ലവകാരി രാഷ്ബിഹാരി ബോസിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നടന്നു. അസാധാരണമായ സംഘടനാ വൈദഗ്ധ്യത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജ്ജം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആസാദ് ഹിന്ദു ഫൗജ്, ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് എന്നിവ സ്ഥാപിച്ചും ഖദർ പ്രസ്ഥാനത്തിലൂടെ വിദേശമണിലും ഇന്ത്യക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ നേതാവായിരുന്നു രാഷ്ബിഹാരി ബോസെന്നും അമിത്ഷാ അനുസ്മരിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതിക്ക് സമാഗമത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്ര സമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മുകശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. NIA, ജമ്മുകശ്മീർ പോലീസ്, CRPF എന്നിവ സംയുക്തമായാണ് റെയ്ഡ് നടത്തുന്നത്. CBSE 12-ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർമൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര
പ്രധാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21, 22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക

0: പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. NTA കെടുകാര്യസ്ഥത ആരോപിച്ച് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവെച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28 ബലിപെരുന്നാൾ ആയതിനാലാണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NTA കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അങ്കണവാടികളിലെ സൗകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPSC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കാഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കും. കണ്ണമ്മൂല വാർഡിൻ്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി മുരളീധരൻ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുമ്പ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുക. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന് പേരിട്ട സ്ഥാപനം ഉച്ചയ്ക്ക് V. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ആർട്ടിസ്റ്റ് ശിവരാമൻ തയ്യാറാക്കിയ മെഡിക്കൽ മോഡലുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിൻ്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ഇന്നലെ വൈകിട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമാരായ മംഗലം ഗോപിനാഥൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കാട് നടത്തും. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു 88-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. സ്വർണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 14,610 രൂപയായി. പവന് 116,880 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30 കേൾക്കാം.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Regal Jewelers.
1: Gold, gold, gold ring.
5: Regal Jewelers, Mavur Road, Kozhikode, innathe swarnavila.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ 0495236617, 0495236617, മറ്റൊരു നമ്പർ 9447444800. ആദ്യഗാനം കപ്പ് എന്ന ചിത്രത്തിൽ നിന്ന് നജീം അർഷാദ് പാടിയത്, മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: പ്രിയ ഗീതം.
8: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനം ലതിക പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നത് കാരാട് നിന്നും സുജാത.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
6: പ്രിയ ഗീതം
7: ഗീതത്തിൽ ഇനി കേൾക്കാം. നരസിംഹം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം പ്രിയഗീതത്തിലൂടെ ആവശ്യപ്പെടുന്നു എടവണ്ണപ്പാറയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
0: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം പി സുശീല പാടിയ ഗാനം ചിത്രം സീത, അഭയദേവിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോഗോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55-ാമത് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത

ത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർഷിയ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500-ലധികം സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത മാസം 19-ന് അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 116,880 14,610 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: 103.6 റിയൽ എഫ്എം. ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇയർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി SMS ചെയ്യാം, വാട്സപ്പ് നമ്പർ പറയാം. 9400224440. ഇയർ ചോയ്സിൽ ആദ്യ ഗാനം യേശുദാസ് ആലപിച്ചത്, ചിത്രം ജാലകം. ONV കുറിപ്പിൻ്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇയർ ചോയ്സിൽ വടക്കേ വാവനൂരിൽ നിന്ന് പി വി മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനമിത്. ചിത്രപാടിയത് ചിത്രം ഡെയ്സി. പി ഭാസ്കരന്റെ വരികൾക്ക് ശ്യാമന്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ നിന്ന് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കക്കരയിൽ നിന്ന് ശോഭന, സുമ എന്നിവർ.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: Noora House Loans, Raga Paragam. സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം മുഴുപ്പിലങ്ങാടുള്ള രാജേഷിന്റെ ഇഷ്ടഗാനം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അദ്വൈതം. കൈതപ്രത്തിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ചിന്തൻ കാ എഹ്സാസ്.
1: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി നാരായണി ഗോപൻ പാടിയ ഗാനമിതാ. ചിത്രം ദി പ്രീസ്റ്റ്, ബി കെ ഹരിനാരായണന്റെ രചന, രാഹുൽ രാജിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊടുവള്ളി മാനിപുരത്തിൽ നിന്ന് രതി രാധാകൃഷ്ണൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൗരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ചിത്രം സഞ്ചാരി, യൂസഫലി കച്ചേരിയുടെ ഭാവന, യേശുദാസിൻ്റെ സംഗീതം.

പ്രവേശനം ആരംഭിച്ചു. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് അടുത്ത മാസം ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി ആണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആറാറു മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന പ്രവേശ, പ്രവീണ, ശിക്ഷ, കോവിദ എന്നീ നാലു പരീക്ഷകളാണ് സംസ്കൃത ഭാരതി നടപ്പാക്കുന്നത്. എല്ലാ ജൂൺ ഡിസംബർ മാസങ്ങളിലും പരീക്ഷകൾ നടത്തുന്നു. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പഠന സാമഗ്രികളും ഓൺലൈനായോ നേരിട്ടോ മാർഗനിർദ്ദേശക ക്ലാസുകളും നടത്തുന്നുണ്ട്. പ്രവേശയ്ക്ക് ചേരുന്നതിന് സംസ്കൃത ഭാഷയിൽ അടിസ്ഥാനപരമായ അറിവെന്തെങ്കിലും വേണമെന്ന ഒരു നിബന്ധനയും ഇല്ല എന്നത് ഏറെ ആകർഷകമായ ഘടകമാണ്. വിപുലവും സുന്ദരവും അമ്പരിപ്പിക്കും വിധം സൂക്ഷ്മവുമായ സംസ്കൃത സാഹിത്യം അറിഞ്ഞാസ്വദിക്കാനും അതുവഴി ഭാരതത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ വൈവിധ്യ വൈപുല്യങ്ങൾ മനസ്സിലാക്കാനും ഈ കോഴ്സുകൾ സഹായകമാണ്.

0: വ്യക്തമാണ്. വിപുലവും സുന്ദരവും അമ്പരിപ്പിക്കും വിധം സൂക്ഷ്മവുമായ സംസ്കൃത സാഹിത്യം അറിഞ്ഞാസ്വദിക്കാനും അതുവഴി ഭാരതത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ വൈവിധ്യ വൈപുല്യങ്ങൾ മനസ്സിലാക്കാനും ഈ കോഴ്സുകൾ സഹായകമാണ്. ലളിതമായ സംസ്കൃതത്തിൽ ആശയവിനിമയം നടത്താനും സംസ്കൃത ഭാഷയെ നിത്യജീവിതത്തിന്റെ സാർത്ഥകമായ ഒരംശമാക്കി മാറ്റാനും ഈ പഠന പരിപാടി നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. താൽപ്പര്യമുള്ളവർ കേരള സംസ്കൃത് ഭാരതി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. സംസ്കൃത ഭാരതിയുടെ കേരള ആസ്ഥാനം കൊടുങ്ങല്ലൂരാണുള്ളത്. മേൽവിലാസം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, കേരള. പിൻകോഡ് 680667.
1: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇനി കാഴ്ച ക്ലിയറാകും.
1: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സ് തുടരുന്നു. താനൂരിൽ നിന്ന് അഫ്ന, മോനു, മിറാഷ്, ഡാനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മയിൽപ്പീലിക്കാവ്, എസ് രമേശൻ നായരുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കിഴക്കോത്ത് പന്നൂരിൽ നിന്ന് അഞ്ജലി ഗണേഷ്, അഭിനന്ദ് ഗണേഷ് എന്നിവരുടെ ഇഷ്ടഗാനമാണിനി. യേശുദാസും സുജാതയും പാടിയത്. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. കൈതപ്രത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലിവിഷൻ ജേർണലിസം പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി മെയ് 27 വരെ നീട്ടി. പൊതുപ്രവേശന പരീക്ഷ ജൂൺ 1 ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരിയും എസ് പി വെങ്കടേഷും ഒരുക്കി യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ജോണി വാക്കർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് കൈമ്പാലത്ത് നിന്ന് ബബിത, രഞ്ജിനി, മിനി, സിന്ധു, സുജിത, സിൻസ, ശോഭിത എന്നിവർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കെ ജയകുമാർ എഴുതി ബോംബെ രവി ഈണമിട്ട് ചിത്ര പാടിയ ഗാനമാണ്. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാവൂർ വെള്ളലശ്ശേരിയിൽ നിന്ന് അമൃത ശ്രീജേഷ്, പ്രഭിജ ശ്രീജിത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിനായി ഇനി കാതോർക്കാം ഉച്ചയ്ക്ക് ശേഷം 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 28,000 കോടി രൂപയായിരുന്ന ആദിവാസി ക്ഷേമ ബജറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് 150,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി

ദി സംസ്കൃതി സമാഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12 ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരിയിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയ കോടതി 16-ൽ 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന 3-ാം ബദലിന് ജനങ്ങൾ അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇനി ആർക്കും ആവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലയിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ധരംശാലയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: Six Real FM.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂൺ 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവു നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് മിനായിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂൺ 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി. സംസ്ഥാനത്തിന്റെ പൊതു ധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധന മാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ

കോടതി തള്ളി. 16 പ്രതികളിൽ 13 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സ്ഥലത്തുണ്ടായിരുന്നുവെന്നും എന്നാൽ മധുവിനെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഹുസൈൻ വാദിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രതികൾ പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് മധുവിന്റെ കുടുംബം നൽകിയ അപ്പീൽ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. 2018 February 22 അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന മധു എന്ന യുവാവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മരത്തിൽ കെട്ടിയിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ അറിയിച്ചു. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതിവയ്ക്കണം. ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാർ കർശന സർജിക്കൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൌകര്യം ഉറപ്പാക്കി മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്നത് കുറയ്ക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പെന്നിവോങ് അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്രസമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സാംസ്കൃതിക സമാഗത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്രസമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. തെരുവു നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പീപ്പിൾ ടു എന്ന NGOയുടെ ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഹർജിക്കാരോട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിധി തെരുവു നായ്ക്കളെ വിവേചനരഹിതമായി കൊല്ലാൻ ഇടവരുത്തുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. CBSE 12 ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതിയിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28 ബലിപെരുന്നാൾ ആയതിനാലാണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NTA കേന്ദ്രങ്ങൾ പറഞ്ഞു. 2 ആഴ്ചയ്ക്കിടെ 4ാം തവണയും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നീ വഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക

തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. ചലച്ചിത്രതാരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. സർവകലാശാല സംഘടിപ്പിച്ച പ്രത്യേക ബിരുദദാന ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണറാണ് ബഹുമതി സമ്മാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ചടങ്ങിൽ പങ്കെടുത്തു. നാഗസ്വര മാന്ത്രികൻ തിരുവിഴ ജയശങ്കറിനും ചടങ്ങിൽ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്.

സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജനങ്ങൾ BJP നേതൃത്വം നൽകുന്ന 3 ബദലിന് അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ ഇനി ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾ മറികടക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രതിസന്ധിയിലെ ഒരുമയാണ് രാജ്യത്തിന്റെ കരുത്തെന്നും സജീവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ കലക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ സ്നേഹികുമാർ സിംഗിന് പുതിയ കലക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായികരംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതകക്കേസിൽ 1 പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിരത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവ് നായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന സാമൂഹിക മാധ്യമ പ്രചാരണം കേന്ദ്രം നിഷേധിച്ചു. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വസ്തുതകൾ പരിശോധിച്ചുറപ്പിക്കണമെന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. റാഷ് ബിഹാരി ബോസിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണ സംഘടനാ വൈദഗ്ധ്യത്തിലൂടെ സ്വാതന്ത്ര്യസമരത്തിന് ബോസ് പുതിയ ഊർജ്ജം പകർന്നു നൽകിയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തെരുവ് നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ അപേക്ഷ സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പ്യൂപ്പിൾ ടു എന്ന എൻജിഒ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കിടത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതി വയ്ക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ എന്ന പേരിൽ ചില മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സന്തോഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലാ കളക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പുതിയ കളക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻസിപിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക്

പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിനും സ്വകാര്യ ഭൂമിയുടെ ഡൈവേർഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കുന്നതിനും എതിരെയായിരുന്നു മാർച്ച്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം: 2366 1 7 4, മറ്റൊരു നമ്പർ 2366 1 7 6, STD കോഡ് 0495, ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 9447444800. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി: 9447444800. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ് ഇന്നത്തെ ഗാനോത്സവത്തിലെ ആദ്യ ഗാനം. യേശുദാസ് പാടിയത്, ചിത്രം 6 തമ്പുരാൻ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവന, രവീന്ദ്രൻ്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി താമരശ്ശേരിയിൽ നിന്നും ഷൈമ വിനോദിന്റെ ഇഷ്ടഗാനമാണ് പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന. എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ആരാമ്പ്രത്ത് നിന്ന് മാധവന്റെ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ചത്, ചിത്രം മൂന്ന് പൂക്കൾ, പി ഭാസ്കരന്റെ രചന, ടി കെ പുകഴേന്തിയുടെ സംഗീതം.
2: കൺമുനയാലേ ചീട്ടുകൾ കശക്കി നമ്മളിരിപ്പൂക്കളിയാടാൻ പെണ്ണേ കളിയിൽ തോറ്റു ഞാൻ.

0: The Real FM 103.6.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം ചട്ടമ്പി കല്യാണി. ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുതിയകാവ് മുക്കിൽ നിന്നും പ്രഭാകരൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി ചിത്രം വിവാഹിത. ഈ ഗാനം ആവശ്യപ്പെട്ടത് താമരശ്ശേരിയിൽ നിന്ന് ഷാൻ കട്ടിപ്പാറ.
2: സുമംഗലി നീ ഓർമ്മിക്കുമോ?

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ചെലവൂരുള്ള ബീനയുടെ ഇഷ്ടഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം അയലത്തെ സുന്ദരി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ശങ്കർ ഗണേഷ് ഈണമിട്ടിരിക്കുന്നു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഗംഗാസംഗമം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചൂലൂർ പാലക്കാടിയിൽ നിന്ന് വാസന്തി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം കോപ്പയിൽ നിന്ന് ദേവരാജൻ ആവശ്യപ്പെട്ട ഗാനം, യേശുദാസും വാസന്തയും പാടിയത്. ചിത്രം ഇത് മനുഷ്യനോ, ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന, എം കെ അർജുനന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം യേശുദാസും സുജാതയും പാടിയത് ചിത്രം യോദ്ധ. വിചിത്രമലയുടെ രചന, എ ആർ റഹ്മാന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പയ്യോളിൽ നിന്ന് ഹരീഷ്.

റിയൽ എഫ് എമ്മിൽ നിന്നും ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഉത്സവം എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് യേശുദാസ്, പൂവച്ചൽ ഖാദറുടെ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് താനൂരിൽ നിന്ന് ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് ബോംബെ രവി ഈണം പകർന്ന ഗാനം, യേശുദാസും സംഘവും പാടിയത്. ചിത്രം സർഗം. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചത് കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് രാജൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കുമാരസംഭവം എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയ ഗാനമിത, ഒ എൻ വി കുറുപ്പിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബോധീശ്വരത്തിൽ നിന്ന് ദേവി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അവസാനമായി ബിച്ചുതിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോട്ടൂരിൽ നിന്ന് ഷിജി.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒപ്പം ഈ പരിപാടി ആസ്വദിച്ചവർക്കും റിയൽ എഫ് എമ്മിൻ്റെ നന്ദി.

0: 5.8 degrees Celsius. In the state capital Bhopal, it was 42.7 degrees. Gwalior recorded 44.1 degree and Jabalpur saw 43.3 degrees. The weather department says the heat is only going to get worse between May 25th and 28th, and there is no sign of any relief till 31st May. Abhinav Goyal, Akashvani News, Bhopal.
1: Millions of pilgrims from across the world, including India, are converging at Mina in Saudi Arabia as the annual five-day Hajj pilgrimage began today amidst regional tension in West Asia. Benchmark domestic equity indices were trading around 1.2% higher during afternoon trade today amid hopes of a possible agreement to end the U.S.-Iran conflict. The Sensex surged 944 points to 76,360, while the Nifty climbed 270 points to 23,989 when reports last came in. The Norway Chess 2026 kicks off in Oslo today with round one matches. The tournament will officially begin at 8:30 p.m. IST. For the first time in its 13-year history, the super tournament has moved from Stavanger to the capital city of Oslo, hosting its matches at the iconic Deichman Bjørvika Public Library. India created history at the International Association of Ultra Runners 24-Hour Asia Oceania Championships held in Japan. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards at Rashtrapati Bhavan in New Delhi this evening. Supreme Court seeks responses from Centre, NTA and CBI in NEAT paper leak case, says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോവ് ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ചി ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിൻ്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമലഡോവ് എന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിന്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിന്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
5: ലൂഷിൻ വന്നിരുന്നു.
6: അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. മുൻദേഷ്യമാവും, രോഗം കൊണ്ടുള്ള മുൻദേഷ്യം.
5: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
6: നന്നായി.
5: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
6: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
5: റസുവിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്നു പറയ്.
6: ഞാൻ ഭംഗി വാക്ക് പറയുകയല്ല.

0: സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ? ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
1: അത് ശരിയല്ലേ? ഇന്നലെ പറഞ്ഞത് തുറന്നു പറഞ്ഞതല്ലേ?
0: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
1: റസു, നിനക്കറിയാമോ, ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ?
2: പറയുമേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
1: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടുത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
3: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 രൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
0: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
1: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
0: ഞാൻ എന്ത് പറയാൻ?
1: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിൻ ഉത്തരവ് തന്നിരിക്കുന്നു.
0: അമ്മേ, ഡോണിയ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക.
1: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
0: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
1: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
0: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
1: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
0: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
1: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
0: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
4: ഓ അമ്മ,
1: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
4: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
5: എനിക്കൊന്നുമില്ലമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മിക്കനൊന്നും പറയുന്നില്ല.
0: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
4: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
5: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
4: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
5: അതെ, ഞാൻ ഉടനെ തന്നെ

0: സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
1: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
0: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
2: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
1: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
0: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
3: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
2: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
3: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
0: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
3: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
0: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം ഇവിടെ ഇരുന്നു.
1: ഞാൻ എന്റെ ജീവനെക്കാളും നിന്നെ സ്നേഹിക്കുന്നു മോനെ.
0: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
1: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
0: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
1: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
0: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
1: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
0: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
1: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
0: അത് പോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
4: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെ എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യാ നായർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
10: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഗസൽ.

93.6 റിയൽ എഫ്എം. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45 ആരംഭിക്കും.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൽസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇയർ ചോയ്സ് പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ SMS ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 9400024440. ഇന്നത്തെ ആദ്യ ഗാനം MG ശ്രീകുമാർ പാടിയത്, ചിത്രം കണ്ണകി. കൈതപ്രത്തിൻ്റെ രചന, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി താമരശ്ശേരി പരപ്പംപൊയിൽ നിന്ന് ചിത്ര ഗണേഷ് ആവശ്യപ്പെട്ട ഗാനമാണ് വാണിജ്യറാം പാടിയത്. ചിത്രം കോമരം.

0: പന്തീരാങ്കാവുള്ള അമലിന്റെ ഇഷ്ടഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൈതപ്രവും ജോൺസണും ഒരുക്കി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ചിത്രം അർത്ഥം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു താമരശ്ശേരി വെഴുപ്പൂരിൽ നിന്ന് ഭവീഷ് എ കെ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇയർ ചോയ്സിൽ ഇനി കേൾക്കാം യേശുദാസിന്റെ സ്വരം, ചിത്രം അനുബന്ധം, വിചിത്രമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് REC മലയമ്മയിൽ നിന്ന് മഞ്ജുള.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ഔസേപ്പച്ചൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ആർ ബിനീഷ്, എലത്തൂർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: റിയൽ എഫ്എമ്മിലെ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. യുവർ ചോയ്സ് തുടരുന്നു.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന ഗാനം. MG ശ്രീകുമാറും ജോത്സ്നയും പാടിയത്. ചിത്രം മനസ്സിനക്കരെ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സാബിറ കോട്ടയ്ക്കൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന ഗാനമിത ചിത്ര ആലപിച്ചത് ചിത്രം ഇഷ്ടമാണ് നൂറുവട്ടം ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ശ്രീദേവി മാറാട്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കണ്ണൂരിൽ നിന്നും രചിത പ്രതാപൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. എസ് ജാനകി പാടിയത്. ചിത്രം അംഗീകാരം. വിചിത്രമലയുടെ രചന. എ ടി ഉമ്മറിന്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കോഴിക്കോട് വെള്ളിമാടുകുന്നു നിന്ന് സിന്ധുവും കൂട്ടുകാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമിത്. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. പാടിയത് പി ജയചന്ദ്രൻ, ചിത്ര. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ ഈണം.

0: കോഴിക്കോട്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന് ചിത്രപാടിയത്. ചിത്രം രാവണപ്രഭു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാവൂരിൽ നിന്ന് ശ്രീജിത്ത്.

ഇയർചോയ്സിൽ അവസാനമായി യേശുദാസ് പാടിയത് ചിത്രം സമൂഹം. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുമളിയിൽ നിന്ന് ലോയിഡ്, നിലഞ്ചൽ എന്നിവർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: The Real FM 103.6.

FM പ്രധാന വാർത്തകൾ. രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം മലയിടം തുരുത്തിയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഇന്നു മുതൽ 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറീൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ എറണാകുളത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മ്യൂസിക് മിക്സ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: മ്യൂസിക് മിക്സ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.

0: മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തുവരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്തഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറിവരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൗസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിൻ്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതൽ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിനു ശേഷം ഞാൻ എൻ്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറ ഉണ്ടെങ്കിൽ. ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന സലാഡ് വിളരി നട്ടിട്ടുണ്ട്. പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിൽ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പോൾ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോഴുള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഈ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പോൾ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പം എന്ത് കൃഷിയാണുള്ളത്?

0: തിരുനെനയുടെ ഇത് എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റും എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറേ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തികേടാവില്ല, എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനും ബാധിക്കില്ല, നമുക്ക് നിവർന്നു നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റ് രാസവളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊരുക്കൽ, അതിൻ്റെ വിത്തിടീൽ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
0: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, ആറ്റിൻ കഷ്ടം, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്. അതുപോലെ ചപ്പുചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ടു കൊടുക്കുന്നത്. ശീമക്കൊന്ന ഇലയും ചാണകവും കൂടെ പൊളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടലപ്പിണ്ണാക്ക് ഇതൊക്കെ പൊളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനിയായിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനോസിറ്റ് ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
0: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല, നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചിലവാക്കിയതാണോ അതോ കൃഷിഭവൻ്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
0: ഇത് കൃഷിഭവൻ്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പോൾ ഇത് പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്, ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
1: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാം, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
0: അതാണ് എൻ്റെ ഉദ്ദേശം, എല്ലാ സീസണിലും കൃഷി ചെയ്യുക. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
1: ഇനിയിപ്പോൾ നമ്മൾ ടെറസിൽ നിന്ന് താഴേക്ക് വന്നാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മരച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, മുഴുവൻ പ്രദേശത്തും കൃഷിയാണ്. ആ വിശേഷങ്ങളോടെ ഒന്ന് പങ്കുവയ്ക്കാമോ?
0: ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരച്ചീനി, എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കി എല്ലാം തറയിലാണ് ചെയ്യുന്നത്.
1: കാലി വളർത്തൽ ഇതിനോടൊപ്പം ഉണ്ടോ?
0: എനിക്ക് പശു ഉണ്ടായിരുന്നു.
1: കോഴിയുണ്ടോ?
0: കോഴി ഇപ്പം 25 കോഴി വരെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനും കാണും.
1: ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
0: എൻ്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകര ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഇപ്പം ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്, അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കുലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല, പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
1: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, നല്ലപോലെ നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടിനും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികൾ കൊണ്ടു ചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്, നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്.
1: അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളോടൊന്ന് പറയാമോ?
0: എൻ്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡായി. ഇപ്പം എൻ്റെ കൂടെ എല്ലാ സമയവും എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും, എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്, അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചു തരും. 3 ആൺകുട്ടികളാണ്, അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
1: കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാറുണ്ടോ?
0: ശ്രീകാര്യം കൃഷിഭവന്റെ നല്ല സപ്പോർട്ടുണ്ട്, കൃഷി സ്ഥലത്ത് കൂടെ കൂടെ വരാറുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, വളമായിട്ടും നടീൽ സാധനങ്ങളായി തൈകളായിട്ടും എല്ലാം, കുരുമുളക് തൈ, എല്ലാ തൈ, എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എൻ്റെ പുരാടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്, ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
1: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടുജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യവും ഒക്കെ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം

0: നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
1: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താ ആവശ്യം വന്നാലും നമുക്ക് അതിനെ ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും. ഇതിൽ നിന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
0: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിൻ്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗ് എങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷി രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേലെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നമസ്കാരം.
2: മഴമറയിലൊരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്കു വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ ധൈര്യമായി ചുവടുവച്ചാൽ വിജയത്തിലെത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ സാക്ഷ്യമാണ് ശ്രീമതി ബിന്ദുവിന്റെ കൃഷിയിടം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. 2024 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രത്യേക മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും

ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പേരാണ് കേസിലെ പ്രതികൾ. കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടറായി P വിഷ്ണുരാജും ചുമതലയേറ്റു. 2019 ബാച്ച് IAS ഓഫീസറാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ജിന്ദൻ കാ എഹ്സാസ്.
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഇജാസത്ത് എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയത്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: ചിത്രം കർമ്മ, പാടിയത് കിഷോർ കുമാർ, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ.

0: സാഗർ എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ, ശൈലേന്ദ്ര സിംഗ് എന്നിവർ പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: ഇനി ലതാ മങ്കേഷ്കറും സംഘവും പാടിയത് ചിത്രം രാം തേരി ഗംഗാ മൈലേ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത് ചിത്രം കാസ്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40, സമർപ്പിക്കുന്നത്
2: ഷോപ്പിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
8: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി വിതരണം ചെയ്യുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രത്യേക മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. മെയ് 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ മമ്മൂട്ടിക്ക് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. കൊച്ചി തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. അംഗീകൃത തിരിച്ചൽ കാർഡ് ആവശ്യമാണ്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാ ദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പാലക്കാട് ജില്ലാ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. 2018 കേരള കേഡർ IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഗാനകേളി.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഗാനകളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം അഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി സോക്രട്ടീസ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ബലി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ജോർജ് തോമസിന്റെ വരികൾക്ക് ആർ സോമശേഖരൻ സംഗീതം പകർന്ന് യേശുദാസും ലതികയും പാടിയ ഒരു ഗാനം, ചിത്രം ആർദ്രം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി.

0: ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാ ഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിന് അവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ച് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ

0: ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1 വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1 വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തിരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് May 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി May 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 ഉയർന്ന് 76489, നിഫ്റ്റി 312 ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116780 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. August 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 90.6 റിയൽ എഫ്എം. ഗാനകേളി.
1: ഗാനകേളി തുടരുന്നു. ഇനി ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, രവീന്ദ്രൻ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഗാനകേളിയിൽ ഇനി സർഗം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, രവി ബോംബെ.

0: ഗാനകേളി.
1: ഇന്നത്തെ ഗാനകേളി ഇന്ന് ഇവിടെ വരെ. എഫ് എം പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. മെയ് 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കൊച്ചി തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം.

അംഗീകൃത തിരിച്ചറിയൽ കാർഡ് ആവശ്യമാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: എവർഗ്രീൻ ഡ്യൂവേഴ്സ് 7:25 മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
3: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of

0: 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
1: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പുജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
1: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 2nd ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും

വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ രണ്ട് പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രദേശത്തിലുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
8: സമയം 8:00. FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. സംസ്ഥാനത്ത് +2 VHSC പരീക്ഷാഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും 27 പ്രവൃത്തി ദിനമായിരിക്കും. 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10:00.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിലമ്പൂർ മണി. റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു ആമുഖം ആവശ്യമുള്ള ആളല്ല അദ്ദേഹം. ദീർഘകാലമായി റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നതോടൊപ്പം പ്രൊഫഷണൽ നാടകരംഗത്തും അമച്വർ രംഗത്തും ഒക്കെ ഒരുപോലെ കൈമുദ്ര ചാർത്തിയ, എത്രയോ വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള, എത്രയോ വേദികളുടെ ആത്മാവായി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം എന്ന് മാത്രമേ ഈ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. അത്രമാത്രം അനുഭവമുള്ള, അത്രമാത്രം ഉൾക്കാഴ്ചകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കലാജീവിതത്തെ, കലാപ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു തുടങ്ങാം. മണിയേട്ടൻ ഇപ്പോൾ കലാനിലയവുമായി സഹകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ?
1: അതെ അതെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകത്തിൽ കാടൻ വൈദ്യൻ എന്ന ശ്രദ്ധേയമായ വേഷവുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
0: കോഴിക്കോട്ടെ പ്രദർശനം
1: ഈ മാസം 31 അവസാനിക്കും.
0: അടുത്ത വേദി തീരുമാനിച്ചിട്ടുണ്ടോ?
1: അടുത്ത വേദി മിക്കവാറും കോട്ടക്കൽ ആവാനാണ് സാധ്യത. അന്തിമ തീരുമാനം ആയിട്ടില്ല.
0: കലാനിലയവുമായിട്ട് ഇതിനു മുമ്പ് സഹകരിച്ചിട്ടുണ്ടോ?
1: ഞാനൊരു 19 വർഷം മുമ്പ് ഒരു 3-ഓ 4-ഓ ക്യാമ്പിൽ

0: സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കലാനിലയത്തിലേക്ക് തിരിച്ചു വരുന്നത്.
1: രക്തരക്ഷസ് കണ്ടവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടവർക്കൊക്കെ അതിൻ്റെ ഒരു വിസ്മയം ഒടുങ്ങുന്നില്ല.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ അതിൻ്റെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ നമ്മുടെ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മണിയേട്ടൻ്റെ ഒരു ഒരു അനുഭവ മണ്ഡലത്തിൽ എങ്ങനെയാണ് മണിയേട്ടൻ അതിനെ കാണുന്നത്?
0: ശരിക്കും എനിക്ക് പോലും എന്ന് ഞാൻ പറയാൻ കാര്യം, 47 വർഷമായിട്ട് ഈ നാടകവുമായിട്ട് എന്നും മുഴുകിച്ചേർന്ന് നിൽക്കുന്ന എനിക്ക് പോലും ഈ നാടകം ഒരു വിസ്മയമാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ ഒരു വിസ്മയം സ്വയം ഉണ്ടാവാറില്ല, പക്ഷെ ജനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു കലാസൃഷ്ടിയായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നു. ഒരു താജ്മഹൽ എന്നാണ് ഞാൻ ഇതിനുദ്ദേശിക്കുന്നത്. കാരണം താജ്മഹലിന് ശേഷം അതിനേക്കാളും സൗന്ദര്യമുള്ള, അതിനേക്കാൾ പണം മുടക്കുള്ള എത്രയോ കലാസൃഷ്ടികൾ വന്നെങ്കിലും ഇന്നും താജ്മഹൽ താജ്മഹൽ തന്നെയാണ്. അതുപോലെയാണ് കലാനിലയത്തിൻ്റെ ഈ രക്തരക്ഷസ്. 53 വർഷം മുമ്പ് തുടങ്ങിയ അതേ പ്രതാപത്തോടും പ്രഭാവത്തോടും കൂടി തന്നെയാണ് ഇന്നും നിലനിന്ന് പോരുന്നത്. അതിനെല്ലാം കാരണക്കാരൻ ഇതിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളായ ശ്രീ അനന്തപത്മനാഭൻ സാർ തന്നെയാണ്.
1: അതില് കാടർ വൈദ്യൻ എന്നുള്ള വേഷമാണ് മണിയേട്ടൻ ചെയ്യുന്നത്.
0: കാടൻ വൈദ്യൻ
1: എന്നുള്ള വേഷം, എന്താണ് ആ വേഷത്തിന്റെ ഒരു പ്രത്യേകത?
0: ആ വേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പട്ടാളക്കാരനായിരുന്നു, പക്ഷെ അയാൾ പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആയുർവേദത്തെ കുറിച്ച് വലിയൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഔദ്യോഗിക കാലത്ത് തന്നെ ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും പിന്നെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കൊടുംകാട്ടിലേക്ക് താമസം മാറാനും അവിടെ പുതിയ പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണ് കാടൻ വൈദ്യൻ. ഇദ്ദേഹത്തിൻ്റെ മകളാണ് വിരൂപലക്ഷ്മി. സൗന്ദര്യം തൊട്ട് തീണ്ടാത്ത ഭീകര രൂപിണിയായ ഒരു പെൺകുട്ടി. അവളാണ് ഈ രക്തരക്ഷസായിട്ട് പിന്നീട് മാറുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു മരുന്നിൻ്റെ പക്വതയില്ലാത്ത ഉപയോഗം കാരണം ആ പെൺകുട്ടി വിരൂപിയായ ആ പെൺകുട്ടി അതിസുന്ദരിയായി മാറുന്നു. പിന്നീട് അവൾ രക്തരക്ഷസായിട്ട് പിന്നീട് അവസാനത്തോടെ മാറുന്നു. ഇതാണ് കഥാതന്തു. അപ്പോൾ അതിലെ ഈ അച്ഛൻ എപ്പോഴും മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ അച്ഛന് വന്ന ദുര്യോഗം, അതാണ് കഥയുടെ ഒരു ഭാഗം.
1: മണിയേട്ടൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്റ്റുകളായിട്ട് മുമ്പും സഹകരിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ഈ 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തനം ഏത് മേഖലയിലായിരുന്നു, ഏത് ട്രൂപ്പുമായിട്ട് സഹകരിച്ചായിരുന്നു?
0: 47 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് തന്നെയായിരുന്നു. ശ്രീ എം ടി വാസുദേവൻ നായരുടെ ശിക്ഷണത്തിലാണ് ആദ്യം തുടങ്ങുന്നത്, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിന്റെ മഹാഭാരതം എന്ന നാടകത്തിൽ. അതിന്റെ രചയിതാവ് ശ്രീ തിക്കോടിയമ്മാഷായിരുന്നു, സംവിധാനം ശ്രീ എം ടിയും. അതിനുശേഷം എൻ എൻ പിള്ള സാറിൻ്റെ കൂടെ 7 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് 7 നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു വലിയ സന്ദർഭവും എനിക്കുണ്ടായി. മക്കളുടെ പ്രായമുള്ള പുതിയ പുതിയ ശില്പികളെ കൂടിയാണ് ഇപ്പോഴത്തെ വാസം. അങ്ങനെ നാടകത്തിൻ്റെ മാറ്റം എൻ്റെ ജീവിതത്തിലും ഉണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാലത്തിനനുസരിച്ച് ഞാനും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലായി, ഇനി എത്ര കാലം എന്നറിയില്ല, ഏറിയാൽ അരനാഴിക മാത്രം. പക്ഷെ അതുവരെ ഈ രംഗത്ത് തന്നെ പിന്തുടരാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ റേഡിയോ നാടകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം റേഡിയോ നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അതും 78 ഞാൻ നിലയത്തിലെ ഓഡിഷൻ പാസ്സാകുന്നതും. ഇപ്പോൾ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ധാരാളം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. ധാരാളം വലിയ വലിയ വ്യക്തികളുടെ കഥാപാത്രങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു. കുറേ കുറേ നല്ല നല്ല കലാകാരന്മാരെ, കുറേ നല്ല ശില്പികളെ, കുറേ എല്ലാം നല്ല കുറേ കൂട്ടായ്മയുടെ ഭാഗമാവാൻ കുറേ തവണ സാധിച്ചു. മനസ്സിൽ വിചാരിക്കാത്ത കഥാപാത്രങ്ങൾ പോലും ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ റേഡിയോ നിലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വളർച്ചയിൽ ഒരു പ്രത്യേക നന്ദി എന്നും റേഡിയോ നിലയത്തിന്, പ്രത്യേകിച്ചും കോഴിക്കോട് ആകാശവാണി നിലയത്തിന് ഉണ്ടായിരിക്കും.
1: ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ റേഡിയോ നാടകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ അരങ്ങത്തുള്ള ഒരു തത്സമയ നാടകത്തിലും റേഡിയോയിലും വേണ്ടുന്ന മോഡുലേഷനും അതിൻ്റെ അവതരണത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും.
1: രണ്ട് തലങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ പലർക്കും അതത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല.
0: റേഡിയോ നിലയത്തിലെ നാടകത്തിൽ കൂടുതൽ ശക്തിയും പ്രഭാവവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ റേഡിയോ നാടകമാകുമ്പോൾ കാട്ടിലെ സംഭവമാവാം, കടലിലെ സംഭവമാവാം, ആകാശത്തിലെ സംഭവമാവാം, നഗരത്തിലെ സംഭവമാവാം, ഗ്രാമത്തിലെ സംഭവമാവാം. അതനുസരിച്ച് ഈ ക്യാരക്ടറിന് വരുന്ന മാറ്റങ്ങൾക്ക് നല്ലൊരു ശക്തി പകരാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. പിന്നെ അമിതമായ ശബ്ദം ഇടണ്ട. മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് വളരെ ആത്മസംയമനത്തോടെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. അതൊരു വലിയൊരു സഹായവും ഭാഗ്യവുമാണ്.
1: ഈ ഒരു രംഗത്തേക്ക് ഇപ്പോൾ എം ടിയുടെ ഒരു മഹാഭാരതത്തിൻ്റെ സംവിധാനത്തിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞു.
0: അതെ.
1: അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് നയിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുമല്ലോ. ആ പശ്ചാത്തലത്തെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു.
0: അതായത്, ഞാൻ ആൻഡമാൻ ദ്വീപിലെ PWD വിഭാഗത്തിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ കൊച്ചുനാൾ തൊട്ടേ നാടകത്തോട് വല്ലാത്തൊരു ഭ്രമമായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേക ഒരു കാരണം പ്രശസ്ത അഭിനേത്രിയായ നിലമ്പൂർ ഐഷയാണ്. അവരെൻ്റെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയും അയൽവാസിയും ആയിരുന്നു. അവരുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഞാൻ നാടകരംഗത്തെ

0: ഇവിടേക്ക് വന്നതും കോഴിക്കോട് സംഗമത്തിൽ ചേക്കേറിയതും ഒക്കെ. പിന്നീട് എന്നെ സഹായിക്കാനും എനിക്ക് മാർഗദർശനം തരാനും ഒക്കെ ധാരാളം പേരുണ്ടായി. അപ്പോൾ അതെല്ലാം ഞാൻ നന്ദിയോടെ തന്നെ ഇപ്പോഴും ഓർക്കുന്നു.
1: ആദ്യകാലത്ത് ഇപ്പോൾ ഈ 40 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അര നൂറ്റാണ്ട് മുമ്പത്തെ ഒരു നാടകാവതരണവും അപ്പോൾ മണിയറിൻ്റെ കുട്ടിക്കാലത്തെ, താങ്കൾ നിലമ്പൂർ സ്വദേശിയാണ്,
0: അതെ അതെ,
1: ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടകാവതരണങ്ങൾ, അതിലുള്ളൊരു പങ്കാളിത്തം, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്?
0: അമച്വർ നാടകങ്ങളിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല, വളരെ കുറച്ച് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം കോഴിക്കോടൊരു സമിതിയിൽ നാടകം തൊഴിലാക്കി തുടങ്ങണം, അത് സംഗമം തിയേറ്റേഴ്സിൽ തന്നെ ആവണം എന്നൊരു വലിയൊരു ഉറച്ച തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ജോലി രാജിവെച്ച് 2 വർഷം കാത്തിരുന്നു. അങ്ങനെയാണ് സംഗമം തിയേറ്റേഴ്സിൻ്റെ മഹാഭാരതത്തിൽ, അതും തിക്കോടിയൻ മാഷെ പോലെ, MTA പോലെയൊക്കെയുള്ള വലിയ പ്രഗത്ഭരുടെ കൂടെ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചത്. മരണം വരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
1: സ്വാഭാവികമായിട്ടും ഒരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യൻ 4 പതിറ്റാണ്ട് മുൻപ് നാടകം തൊഴിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധത്തിനും ആൾക്കാർക്ക് സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നില്ലേ?
0: ഒരിക്കലുമല്ല. എൻ്റെ ഉമ്മയാണ് എനിക്ക് വലിയ മാർഗദർശി. എൻ്റെ ഉമ്മ ഏറനാടിലെ ആദ്യത്തെ മുസ്ലിം അധ്യാപികയാണ്, 100 വർഷം മുമ്പാണ് കേട്ടോ. അതായത് പാണ്ടിക്കാട്ടുകാരിയായ അവര് കാളവണ്ടിയിലാണ് കോഴിക്കോട് TTC പഠിക്കാൻ വന്നിരുന്നത്. വല്ലപ്പോഴേ ബസ്സുള്ളൂ, പൈസ ഇല്ലാത്ത ആ കാലത്ത്. അന്നേ ഉമ്മ നല്ലൊരു കലാകാരിയായിരുന്നു. പക്ഷെ ഉമ്മയുടെ കല സ്റ്റേജിലല്ല കാണിച്ചത്, സ്കൂളിലായിരുന്നു, ക്ലാസ് റൂമിലായിരുന്നു. ആ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ഒറ്റ മകനായ ഞാൻ കലാകാരനാവണ തീരുമാനത്തിന് ഫുൾ സപ്പോർട്ട് തന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മപ്പയല്ല, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പത്തുമ്മു ടീച്ചർ.
1: നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഒരു വിസ്മയമായിട്ടാണ് അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉമ്മ ഒരു മകന് വേണ്ടി നിൽക്കുന്നു ആ കാലത്ത് എന്ന് പറയുമ്പോൾ,
0: തീർച്ചയായിട്ടും
1: അത്രമാത്രം അവനവനിലും അവനവന്റെ കഴിവുകളിലും വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉമ്മയായതുകൊണ്ടല്ലേ അവരിലും അതുപോലെ മകനിലും ആ വിശ്വാസം അവർ കണ്ടെത്തിയത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നത്. അഭിനയ പശ്ചാത്തലം അമച്വർ ആയ രീതിയിലുള്ള ഒരു ഗ്രൂമിംഗ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് നമ്മൾ അതിന്റെ ഒരു നടനാവേണ്ട ശിക്ഷണങ്ങൾ കുറിച്ച് എങ്ങനെയാണ് അതിനെ അത് സ്വായത്താക്കാനൊക്കെ പറ്റിയത്?
0: എന്റെ മനസ്സിൽ എന്നും നാടകം ഉണ്ടായിരുന്നു. നിലമ്പൂർ രാജേശ്വരി തിയേറ്ററിൽ മാസത്തിൽ ഒരിക്കൽ 3 രൂപ ടിക്കറ്റിൽ നാടകം വരും, പ്രൊഫഷണൽ നാടകങ്ങൾ. ആ 3 രൂപ ടിക്കറ്റ് എടുത്ത് എന്നെ നാടകം കണ്ട് പരിശീലിപ്പിച്ചതാണ് എൻ്റെ ഉമ്മ. ആദ്യമായിട്ട് കൊല്ലം കാളിദാസിൻ്റെ നാടകം, KPSCയുടെ നാടകം, അങ്ങനെ വലിയ വലിയ സമിതികളുടെ നാടകം വരുമ്പോൾ, അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ എന്നിൽ എന്നെ ഒരു നടനാക്കണം എന്നത് ഉമ്മയുടെ ആഗ്രഹമായിരിക്കാം. അതുകൊണ്ടാണല്ലോ എന്നെ 3 രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി നാടകം കാണിച്ചിരുന്നത്. ആ ഒരു പിൻബലം, പിന്നെ കലാകാരന്മാരൊക്കെ എൻ്റെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. കാരണം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നുമില്ലാത്ത കലാകാരനും നാട്ടിന് പേരുള്ളവനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശസ്തി സ്വാഭാവികമായിട്ടും നമുക്കും തോന്നുമല്ലോ, ഒരു കലാകാരൻ പിന്നെ ഒരു കലാകാരൻ നേരിട്ട് കാണുക. പിന്നെ ആ റേഡിയോ നാടകം ഏറ്റവും വലിയ വിസ്മയത്തോടെയാണ് കേട്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ രാജം കെ നായർ, ഖാൻകാവിൽ വിക്രമൻ നായർ, അങ്ങനെ വലിയ വലിയ വലിയ ആൾക്കാരുടെ ശബ്ദം കേട്ട് കേട്ട് വളർന്നു തന്നെ ഈ നിലയത്തിൽ വന്നപ്പോൾ സെലക്ഷൻ കിട്ടി ആദ്യം ശബ്ദം കൊടുത്ത നാടകത്തിൽ എൻ്റെ ഹീറോയിനായിട്ട് വന്നത് രാജം കെ നായരായിരുന്നു. ഞാൻ എൻ്റെ കൈയും കാലും വിറച്ചു പോയി. അതൊരു അധികം സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു പാൽക്കാരി പെൺകുട്ടിയായിരുന്നു ആ ക്യാരക്ടർ. ഞാൻ ചായ കച്ചവടം നടന്ന ചെറുപ്പക്കാരൻ, അവർ നമ്മുടെ പ്രണയത്തിൻ്റെ കഥയായിരുന്നു അത്. അതോടുകൂടി തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ഈ 47 വർഷം മുമ്പ് കിട്ടിയ റേഡിയോ നാടകം. പിന്നീട് പ്രശസ്തമായ എത്രയോ നാടകങ്ങൾ, നല്ല നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മരണം വരെ ഉണ്ടാകും, നിലനിർത്തണേ, അതിനുള്ള ആരോഗ്യം എനിക്ക് നൽകണേ, അതിന് അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ തരണേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ.
1: ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം മുന്നേറ്റം പറഞ്ഞ മാതിരി അതൊരു സമർപ്പണമാണ്. അതിൻ്റെ പ്രതിഫലേച്ഛയോ അതിൽ നിന്ന് വരുന്ന വരുമാനമോ അതിൻ്റെ വരുംവരായികളോ പോലുമല്ല ആ മനുഷ്യനെ നയിക്കുന്നത്. അത് ഉള്ളിലുള്ള ഒരു ഒരു ചോദന, നമ്മുടെ ആ ഒരു അദമ്യമായ ഒരു ചോദനയിൽ വശംവദനായി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സമർപ്പണമാണ്. അപ്പോൾ താങ്കൾ ഈ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ ഈ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു, ആ സംഗമത്തിലെ ഈ മഹാഭാരതത്തിന് ശേഷം ആ ട്രൂപ്പിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്?
0: 4 വർഷം ഞാൻ സഹകരിച്ചു. പിന്നെ അതിൽ ഒരു നാടകം കാണാൻ നാടകാചാര്യനായ എൻ എൻ പിള്ള സാറ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്റ്റേജിൽ. പിന്നീട് പുള്ളിയാണ് എന്നെ പുള്ളിയുടെ സമിതിയിലേക്ക് ക്ഷണിക്കുന്നതും. ഗൾഫിലൊരു 3 മാസം കളിക്കാൻ വേണ്ടി 4 നാടകങ്ങൾ ഒരുമിച്ച് കളിച്ചു. അത് 4 നാടകത്തിൽ വ്യത്യസ്തമായ 4 വേഷങ്ങൾ അദ്ദേഹം തന്നു. അങ്ങനെ സംഗമത്തിൽ തുടങ്ങിയെങ്കിൽ പോലും എൻ്റെ നടനിൽ ഒരു ഊടുംഭാവം തന്നത് എൻ എൻ പിള്ള സാറാണ്. പിന്നീട് പ്രശസ്തമായ കുറേ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, 68 പ്രാദേശിക അവാർഡുകൾ കിട്ടി. അതിലുപരി മനസ്സിന് സംതൃപ്തി ഏറെ ഏറെ കിട്ടി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ശ്രുതി.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണമലരുകൾ. ഇന്നാദ്യം താലപ്പൊലി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മുക്കുവനെ സ്നേഹിച്ച ഭൂതം ഈ ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്, അൻവർ സുബൈറുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി ശ്രീകുമാരൻ തമ്പി ഒരുക്കി എം കെ അർജുൻ സംഗീതം പകർന്ന് ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പഞ്ചവടി.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി കാവാലം നാരായണപ്പണിക്കയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് ഉഷാരവി പാടിയത് ചിത്രം തമ്പ്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഇനി കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ചിത്രം സമയമില്ല പോലും. പാടിയത് യേശുദാസ്. ഗാനരചന ONV കുറുപ്പ്. സംഗീതം സലിൽ ചൗധരി.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഇനി ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് എസ് ജാനകി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്.

0: The Real FM 103.6.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: ഞാൻ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന പ്രദേശത്താണ് ജനിച്ചതും വളർന്നതുമൊക്കെ.
3: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരനായ കെ സി നാരായണൻ.
2: ഈ ശ്രീകൃഷ്ണപുരം ഒരു വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. 1.5 കിലോമീറ്റർ പോകുമ്പോഴേക്കും 3 വിദ്യാലയങ്ങളും അതുപോലെ 3 വായനശാലകളും നിങ്ങൾ കടന്നു പോകും. ആ വായനശാലകൾ ചെറുതല്ല. ഒന്ന് ദേശീയ വായനശാല എന്ന് പറഞ്ഞിട്ട് പൊതുജന വായനശാല, പിന്നൊരു ക്രിസ്ത്യൻ മിഷൻ വായനശാല. ഇങ്ങനെ 3 വായനശാലകൾ അവിടെയുണ്ട്. അപ്പോൾ ഈ പൊതുജന വായനശാലയാണ് വളരെ ജനകീയമായിട്ടുള്ളത്. മറ്റത് കുറച്ച് കോൺഗ്രസ് അനുഭാവികൾ നടത്തുന്നതാണ് ദേശീയ വായനശാല. മറ്റ് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻസ്, അവിടെ കെ എം വിക്ടർ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ വായനശാലയുടെ ഒരു സ്ഥാപകനും നടത്തിപ്പുകാരനൊക്കെ. വളരെ സ്നേഹമയമായ പെരുമാറ്റം, മിഷണറി വർക്കാണ്, പാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ 3 വായനശാലകളുടെ നടുക്ക് നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരുന്നായിരുന്നു. 5ാം ക്ലാസ്സിൽ എനിക്ക് ഒരു പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടി. അത് പി എസ് നായർ എന്ന് പറഞ്ഞൊരാൾ എഴുതിയതാണ്. കുസൃതി കുടുക്ക എന്നൊരു നോവലാണ്. അതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞ പയ്യൻ അവധിക്കാലത്ത് അവൻ്റെ അമ്മയുടെ വീട്ടിൽ അവധിക്ക് വരികയാണ്. അപ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന തമാശകൾ, ഇതൊക്കെയാണ് ഇതിലത്തെ പ്രമേയം. ചിരിച്ച് ചിരിച്ച് കണ്ണുനീര് വരും. അങ്ങനെ രസകരമായ കുസൃതികൾ. അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ആർ കെ നാരായണൻ്റെ സ്വാമിയും ചങ്ങാതിമാരും എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ അഡാപ്റ്റേഷനാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ആ പുസ്തകമാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചാൽ ഇത്ര രസമുണ്ടാവും എന്ന് ഇത്രയധികം മനസ്സിലാക്കി. പിന്നെ ഒരു 1-2 കൊല്ലം, അത് 5ാം ക്ലാസ്സിലാണ്, 6-ലേക്ക് ജയിച്ചു. 6-ലൊന്നും പുസ്തകം വായനുന്നില്ല. 7ാം ക്ലാസ്സിൻ്റെ വെക്കേഷനിലാണ് ഞാൻ ഈ ദേശീയ വായനശാലയിൽ അംഗമായി ചേർന്നത്. അവിടെ അംഗമായി ചേരും മാത്രമല്ല, അവിടെ നിന്ന് പുസ്തകം എടുക്കാം. അവിടെ ധാരാളം ഡിറ്റക്റ്റീവ് നോവലുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ പേര് ധീരകാമുകൻ എന്നാണ്. അതെന്താണ് ധീരകാമുകൻ എന്ന് അർത്ഥം വന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു രാത്രി, ഒരു രൂപം അങ്ങനെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതുജന വായനശാലയിൽ നിന്ന് എടുക്കും. അവിടെ വനതസ്കരൻ, വിക്രമസിംഹൻ എന്നൊക്കെയുള്ള കിടിലൻ ഡിറ്റക്റ്റീവ് നോവലാണ്. അപ്പോൾ അതിലത്തെ ചില സാങ്കേതിക

സാങ്കേതിക സംഗതികളുണ്ട്. അതായത് ഒരു മുഖംമൂടികളാണ്, ഒരു മുഖംമൂടി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ വിക്രമസിംഹൻ്റെ രൂപം മാറിയിട്ട് ഡിറ്റക്റ്റീവ് മോഹനാവും, അതും മാറിയിട്ട് വേറൊരാളാവും. ഇങ്ങനെ ഈ മുഖംമൂടി സ്കിന്നിൻ്റെ കളറിലെ മുഖംമൂടികൾ ഓരോന്നഴിക്കുമ്പോൾ ആൾ ഓരോന്നായിട്ട് മാറും. അത്ഭുതകരമായിട്ടുള്ളൊരു വിദ്യയല്ലേ ഇത്? അങ്ങനെയുള്ള ഒരു വിദ്യകളൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ആമഗ്ധനായി. പിന്നെയാണ് മൃത്യുകീരണവും വെളുത്ത ചികിത്താനും ഒക്കെ വരുന്നത്, ചുമന്ന കൈപ്പത്തിയൊക്കെ. അവിടേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ഈ ടി കെ ഡി നമ്പൂരി മാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ടാം ക്ലാസ്സിൽ എൻ്റെ മാഷുമാണ്, അദ്ദേഹം ഈ ലൈബ്രറി വികസനത്തിനും വായനശാല പ്രവർത്തനത്തിനും ആയിട്ട് ജീവിതം ഉഴുങ്ങി വെച്ച ഒരാളാണ് അദ്ദേഹത്തെ. ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപൂർവ്വം കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹമാണ് എൻ്റെ വായനയെ ഗതി തിരിച്ചു വിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരായണ ഇങ്ങനത്തെ ഈ ഡിറ്റക്റ്റീവ് നോവൽ, അദ്ദേഹം നോവൽ എന്നാണ് പറയുക, ഈ നോവലുകളൊന്നല്ല വായിക്കേണ്ട, ഞാൻ ഒരു പുസ്തകം എടുത്തു തരാം അത് വായിച്ചു നോക്കൂ. എന്നിട്ട് അദ്ദേഹം നന്ദനാരുടെ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള പുസ്തകം തന്നു. അത് ഞാൻ കൊണ്ടുപോയി വായിച്ചപ്പോൾ അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് ലോകമാണ്. ആലോചിച്ച് നോക്കണം, ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സാർത്ഥർ എന്നുള്ളൊരു വാചകം വാക്ക് വരണമെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. സാർത്ര് കാമു തുടങ്ങിയ വാക്കുകളൊക്കെ ഈ 1963 ഇറങ്ങിയ ഈ പുസ്തകത്തിലാണ് അത് വരണത്. അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ അടുത്ത കാലത്തൊന്ന് മറച്ചു നോക്കിയപ്പോഴും അതൊക്കെ അതിലുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള ആ പുസ്തകം വളരെ കരളലിയിക്കുന്നൊരു പട്ടാളക്കഥയാണ്. നന്ദനാരുടെ ഒരുപാട് പട്ടാളക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ പട്ടാളത്തിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തെ വീട്ടുകഥകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പട്ടാളക്കഥയിൽ വളരെ ട്രാജിക്കായിട്ട് ആണ് അതിൽ ഒരാൾ ഈ പോസ്റ്റിൽ മെസ്സഞ്ചറാണ് ടെലഗ്രാഫിൻ്റെയൊക്കെ, അയാൾ പോസ്റ്റിൽ നിന്ന് താഴെ വീണു മരിക്കണു, വളരെ ദുരന്തമായിട്ടുള്ള ഒരു കഥയാണ്. അതേസമയം ഇതിൻ്റെ കഥ പറച്ചിൽ രീതി വളരെ ഹൃദ്യവും നാടനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നി, ഇതാണല്ലോ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ സ്പർശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ MT വാസുദേവൻ, ഉറൂബ്, അങ്ങനെയുള്ള അന്നത്തെ ബഷീർ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ ടി കെ ഡി മാഷ് എനിക്ക് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തു തന്നത് വെർണർ വോൺ ബ്രൗൺ എന്ന് പറയുന്ന ആൾ, അത് അദ്ദേഹമാണ് പിന്നീട് അമേരിക്കൻ റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ പിതാവായത്. അദ്ദേഹം എഴുതിയ റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്നുള്ള പുസ്തകം എനിക്ക് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവില്ല, എന്നാൽ വായിക്കൂ എന്ന് ടി കെ ഡി പറയും, എന്നിട്ട് ഞാൻ അതുകൊണ്ട് വായിക്കും. അപ്പോൾ അങ്ങനെ വായിച്ചു. തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒപ്പം CJ തോമസിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടി വായിച്ച് ഒരു അഴകുഴമ്പനായി മനസ്സ്, എല്ലാം കലർന്നിട്ടുള്ള ഒരു മനസ്സായി എനിക്ക്. ശാസ്ത്രം, സാഹിത്യം, സാഹിത്യ നിരൂപണം, നോവലുകൾ, ഇങ്ങനെയുള്ള ഭയങ്കര ഒരു മിക്സഡ് ആയിട്ടുള്ള വായന, ഒരു എക്ലക്റ്റിക് ആയിട്ടുള്ള വായന എന്ന് പറയാം. അങ്ങനത്തെ ഒരു വായനയെ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വായനയിലൊക്കെ ഞാൻ ചില നല്ല സെൻറ്റൻസ് കിട്ടിയാൽ കുറിച്ച് വയ്ക്കും. അപ്പോൾ അനുസരണക്കേടാണ് ഏറ്റവും നല്ല സ്വഭാവം, CJ തോമസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ പ്രീ ഡിഗ്രിയിൽ ഞങ്ങൾക്ക് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഒരു മാസത്തിൽ ഒരു കോമ്പോസിഷൻ വർക്ക്, ഒരു രചന നടത്തണം. അതിലൊക്കെ ഞാൻ ഇത് സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഈ CJ തോമസ് ഒന്നും ആ കുട്ടികളാരും കേട്ടിട്ടില്ല. PD നമ്പൂരി മാഷ് എന്ന് പറയുന്ന മാഷാണ് ഈ PE ഉഷയുടെ അച്ഛനത്. അപ്പോൾ ആ മാഷ്ക്ക് വളരെ ഇമ്പ്രസ്ഡായി. മാഷ് ഇത് പരസ്യമായിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെയൊക്കെ ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണ്ണാർക്കാട് കുളയിലായിരുന്നു അന്ന് ഞാൻ പഠിച്ചായിരുന്നു പ്രീ ഡിഗ്രി. അവിടെ പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ, അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തി, അവിടെ നല്ല ലൈബ്രറിക്ക് ആയി വരണേ ഉള്ളൂ, അവിടെ നിന്നുള്ള ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സാഹിത്യ സെമിനാറ് സംഘടിപ്പിച്ചത്. അപ്പോൾ മൂന്നാളുകളായിട്ടുണ്ടായിരുന്നു. മേലാറ്റൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു, പിന്നെ M തോമസ് മാത്യു, KP ശശിധരൻ, ജോർജ് ഇരുമ്പയ്യൻ, ഇങ്ങനെ മൂന്നാളുകളാണ് സംസാരിച്ചിരുന്നത്. അതിൽ KP ശശിധരൻ്റെ പ്രസംഗമാണ് എന്നെ അടിമുടി മാറ്റിയതും വേറൊരു വഴി തെളിച്ച് വിട്ടത്. 1967 അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സാർത്ഥർ എന്നുള്ള ആൾ ഷെനയെ പറ്റിയാണ് ഏറ്റവും അധികം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഷെനയെ പറ്റിയോ സാർത്ഥറിനെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ല. അത് എനിക്ക് വലിയ ഉന്മേഷമായി. ഞാൻ പിന്നെ വിക്ടോറിയ കോളേജിൽ പോയിട്ട് KP ശശിധരൻ മാഷ്ടറെ സ്റ്റുഡൻ്റ് ആവണം എന്ന് വരെ മോഹിച്ചു. കാരണം അത്ര സാഹിത്യപരമായ ഒരു ഉണർവാണ് അതുണ്ടാക്കിയത്. ഇങ്ങനെ സാഹിത്യവും ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സാഹിത്യം ഉണ്ടെങ്കിൽ അത് വായിക്കാൻ തന്നെ വേണമല്ലോ.

0: എന്നിട്ട് ഞാൻ ഷെനയുടെ ഒക്കെ വായിച്ചു, സാർത്രിൽ നിന്ന് വായിച്ചു, മനസ്സിലായിട്ടല്ല, പക്ഷേ വായിച്ചു. അങ്ങനെ പുതുമയുടെ ലോകം സാഹിത്യത്തിൽ ഇങ്ങനെ തുറന്നു വരുന്ന ഒരു കാലമാണത്. അപ്പോൾ ആ സാഹിത്യത്തിലെ ഈ പുതുമാധുര്യത എന്നൊക്കെ പറഞ്ഞ സാഹിത്യ ലോകത്തിലേക്ക് ഇങ്ങനെ ഈ KP ശശിധരൻ മാഷാണ് എന്നെ യഥാർത്ഥത്തിൽ വഴി തുറന്നു വിട്ടത്. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ നടക്കാം എന്നുള്ള മട്ടായി. അങ്ങനെ ഞാൻ അന്ന് വരുന്ന ഈ പുതിയ കഥകളും പുതിയ സാഹിത്യമൊക്കെ വായിച്ചു. അന്ന് മേതിൽ രാധാകൃഷ്ണൻ്റെ വല്ല രസികൻ ലേഖനങ്ങൾ വരുന്നു, നീലസംഗീതം, ബ്ലൂ ഡാന്യൂബ്, അങ്ങനെയുള്ള രചനകൾ വരും, ലിമറിക്കുകളെ പറ്റിയിട്ടുള്ള ലേഖനം വരും, ഇങ്ങനെ ഓഗ്ഡൻ നാഷിനെ പറ്റിയിട്ടുള്ള മേതിൽ രാധാകൃഷ്ണൻ്റെ ലേഖനം വരും, ഇങ്ങനെ പല വിചിത്രമായിട്ടുള്ള നമ്മുടെ ഭാവനയ്ക്ക് ഒട്ടും വഴങ്ങാത്തതും പരിചയമില്ലാത്തതുമായുള്ള വിചിത്ര ലോകങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുന്ന മറ്റുള്ള ലേഖനങ്ങൾ ഈ മേതിൽ രാധാകൃഷ്ണനാണ് എൻ്റെ അറ തുറന്നു വിട്ടത്. അപ്പോഴേക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം വന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോഴേക്ക് ജ്വാല എന്നുള്ള മാസിക ഒരു ഖസാക്ക് പതിപ്പേറി. ജ്വാലയുടെ തമാശ ഭയങ്കര, അത് ഫ എന്ന് പറഞ്ഞിട്ട് പതിപ്പേറി, എല്ലാത്തിനും ഒരു ആട്ടാട്ടുന്ന ഫ എന്ന് പറയുന്നത്. അങ്ങനെ 12 ലക്കം, അത് ഓരോന്നും ഓരോന്നിനെ പറ്റിയിട്ടുള്ള ലക്കങ്ങൾ, വിശേഷാൽ പ്രതികളാണ്. അങ്ങനെയുള്ള ലക്കങ്ങൾ വായിച്ച് പിന്നെ പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ ഞാൻ ചെന്നു. പക്ഷേ KP ശശിധരൻ്റെ ശിഷ്യനായില്ല, ഞാൻ കെമിസ്ട്രിയാണ് എടുത്തത്. അതുകൊണ്ട് പക്ഷേ ഞാൻ ആ ലൈബ്രറി വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. MT വാസുദേവനായരൊക്കെ ഉപയോഗിച്ചിരുന്ന ലൈബ്രറിയാണ്, വലിയ ലൈബ്രറിയാണ്, വളരെ വലിയ ലൈബ്രറിയാണ്. അവിടെ നിന്നുള്ള വായന എനിക്ക് വലിയ വിദേശ സാഹിത്യവുമായുള്ള ബന്ധം ഉണ്ടാക്കി. ഇപ്പോൾ ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നോവൽ പരമ്പരയുണ്ട്, 7 വോള്യങ്ങളുള്ളതാണ്. അതിൻ്റെ സംഗ്രഹിച്ച പതിപ്പുണ്ട്, ജീൻ ക്രിസ്റ്റോഫ് ഒറ്റ വോള്യം. അത് വായിച്ചതോടുകൂടി ബീഥോവൻ്റെ കഥയാണത്, ബീഥോവൻ്റെ ആ കഥയെ പറ്റിയിട്ടുള്ള ഒരു സംഗ്രഹീത ആഖ്യാനാണത്. അതൊക്കെ വായിച്ചപ്പോഴേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെയൊക്കെ എഴുത്തോ? അങ്ങനെ ഡോസ്റ്റോസ്കറെ വായിച്ചു. ഇങ്ങനെ ലോകത്തിലുള്ള പ്രമുഖ സാഹിത്യകാരന്മാരെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റി. കമ്മ്യൂണിൻ്റെ വായിച്ചു, ഔട്ട്സൈഡറൊക്കെ വല്ലാതെ. അത് അന്നത്തെ സാഹിത്യ അന്തരീക്ഷം എന്ന് പറയുന്നത് സെൻസിബിലിറ്റിയെ നിർമ്മിക്കുന്ന ഒരു സാഹിത്യ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വന്നു വീഴുന്ന എല്ലാം നമുക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നും. നമ്മൾ ആ സെൻസിബിലിറ്റിക്ക് അനുരൂപമായിട്ട് സ്വയം പുനർനിർമ്മിക്കും. അങ്ങനെയൊക്കെയാണ് ഈ സാഹിത്യവും നമ്മുടെ അഭിരുചിയും പരസ്പരം രൂപപ്പെടുത്തുന്നത്.
1: ഞാൻ എന്റെ വായന. എഴുത്തുകാരനായ KC നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: 103.6 റിയൽ എഫ് എം.
1: ശാന്തിപുരം റെയിൽവേ ഗേറ്റ്. നാടകം. നാടകരചന ഹരിദാസ് നീലഞ്ചേരി. ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർ ജയൻ തിരുമന, ഹരിദാസ് കിണാശേരി, ഹരികൃഷ്ണൻ നമ്പൂതിരി, മൊയ്തു കെ കണ്ണങ്കോട്, നാരായണൻ തച്ചിങ്ങനാട്, പി ജി ഇന്ദിര. ശാന്തിപുരം റെയിൽവേ ഗേറ്റ്.

0: ആ വന്ന വാ വാ. എന്താ സാ ഇന്ന് നീ നേരത്തെയാണല്ല?
1: കോറിൽ സമരാണ്, അതുകൊണ്ട് ട്രിപ്പ് അധികം ഉണ്ടായില്ല.
0: അതെയാ?
1: ഇപ്പൊ പണിയും വളരെ കുറവാണെന്താട്ടാ.
0: ഇനിയൊന്നും ശരിക്കും കാണാൻ കിട്ടുന്നില്ലല്ലോ മോനെ. ജാനകി ഇന്നെപ്പറ്റി അന്വേഷിക്കാതെ ദിവസമില്ല.
1: എന്റെ തലയിൽ തീയിട്ടുള്ള പരക്കം പാച്ചിൽ അനന്തേട്ടൻ അറിയാവുന്നതല്ലേ, ആകെ മടുത്തു. എനിക്ക് ഒരു തിരുവാടും കിട്ടണില്ല.
0: സാരമില്ലടോ, വിഷമില്ലാത്തൊരു ആരാണോ ഈ ഭൂമിയിലുള്ളത്? നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഒരു ഉശിരും തുണയൊക്കെ വേണ്ടേ? അങ്ങനെ നിരാശപ്പെടാനൊന്നും സമയമായിട്ടില്ലടോ.
1: എവിടെ നേരെയാവുന്നു, ദുരിത ജന്മാന്റേത്. കുഴിയിലേക്ക് കെട്ടിയെടുത്താൽ ഒന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല. കഴുത്തോളം കടത്തിൽ മുങ്ങിക്കിടക്കാണ്. കടക്കാരെ കാണാണ്ട് ഒളിച്ചു നടക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാട് എനിക്കേ അറിയൂ.
0: അല്ല, താഴത്തെ കടവിലുള്ള പീടിക പൊറിയ സ്ഥലവും ഇനി വെക്കാൻ പോവാന്ന് കേട്ടു.
1: ആ, ഞാൻ ഏറെ ശ്രമിച്ചു നോക്കി എന്തേട്ടാ, കഴിയുന്നില്ല. രണ്ട് പെങ്ങന്മാരെ പറഞ്ഞയച്ചപ്പോഴേക്കും എന്റെ നടു ഒടിഞ്ഞു. ഇനിയും കിടക്കണ കീഴ്ക്കട രണ്ടെണ്ണം കൂടി.
0: ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം കേട്ടാ.
1: ആ ചെല്ല്, ഞാൻ ലോറി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റിയിടട്ടെ. ആരാത്? ആരാ അവിടെ? ചോദിച്ച കേട്ടില്ലേ? ആരാന്നാ ചോദിച്ചത്? ഏയ്,
0: എന്താ ദാസാ ഇനി ആരുടെ വർത്തമാനം പറയുന്നത്? എന്താ എന്താ എന്റെ മുഖത്തൊരു വല്ലായ്മ?
2: അതാ എന്താട്ടാ, അവിടെ അവിടെ കുറ്റിക്കാട്ടില് ഒരു പെണ്ണ്.
0: പെണ്ണോ?
2: അതെ, വെള്ള സാരി ഉടുത്ത് ഒരു പെണ്ണ്.
0: എനിക്കെന്താ പേരാന്താ? ആരാ ഇപ്പൊ ഇവിടെ വെള്ള സാരി ഉടുത്ത് വരാൻ? എനിക്ക് തോന്നിയതാ, മുപ്പട്ട വെള്ളിയാഴ്ചയാണ്, നാനായിപ്പാട് കഴിഞ്ഞ ദിവസാ. ഇനി വല്ല യക്ഷിയോ പ്രേതോ മറ്റോ?
2: യക്ഷിയും പ്രേതോ ഒന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാ ഒരു സ്ത്രീരൂപം. മുഖം മാത്രം മനസ്സിലായില്ല, ഞാൻ ഒച്ച എടുത്തപ്പോഴേക്കും മറിഞ്ഞളഞ്ഞു.
0: ആ എന്ത് കുരുമാനെങ്കിലും ആട്ടെ,
2: ഇനി എനിക്ക് തോന്നിയതാണമ്മോ? അല്ല, ശരിക്കും ഒരു നിഴല് ഞാൻ കണ്ടതന്നെയാ.
0: എന്തോ ആട്ടെന്ന്.

0: വണ്ടി വരുന്നുണ്ട്. ഞാൻ ആ വിളക്കൊന്ന് കാണിക്കട്ടെ.
1: അതാ പെണ്ണതാ വണ്ടിക്ക് നേരെ ഓടുന്നു. ഞാൻ കണ്ട അതേ പെണ്ണ്.
2: എന്റെ മുത്തപ്പ ശരിയാണല്ല, വണ്ടിക്ക് ചാടാനായിരിക്കും. എനിക്കൊന്നും കാണാൻ കഴിയുന്നുണ്ട് ദാസ. ഇക്കണ്ട കാലത്തിടക്ക് എത്ര എണ്ണത്തിന് ചവ കാണേണ്ടി വന്നത്! തല പോയത്, കാല് പോയത്, കൈ പോയത്. ഓ
1: ഏ ആരാത്, വണ്ടി വരുന്നു, ഇതാ വണ്ടി വരുന്നു. മാറ്
2: ദാസ, മോനെ ഒന്ന് ഓടിച്ചെല്ല്, ഒരു ജീവൻ രക്ഷപ്പെടട്ടെ. എന്തിനായും മനുഷ്യന്മാർ ഈ കടുകേ ചെയ്യണപ്പ. ചെല്ല് മോനെ, ചെല്ല്.
1: എത്തുമെന്ന് അറിയില്ല അന്താട്ട.
2: പിടിച്ച് പിടിച്ച് മാറ്റി പുറത്തേക്ക് ചാട്, വേഗം ചാട് മോനെ. ദാസാ അന്തേട്ടാ, പേടിക്കണ്ട, ഞാനിവിടെ ഇങ്ങോട്ട് കൂട്ടിക്കോ, ഇങ്ങോട്ട് കൂട്ടിക്കോ ദാസ. ഇതാ ഞാൻ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ.
1: ഇത് എന്റെ പേര് തോന്നുന്നുണ്ട്. അടങ്ങി നിൽക്കാനാ പറഞ്ഞത്, അടങ്ങി നിൽക്കാൻ.
0: എന്താ കുട്ടി നീ കാറ്റി കൂട്ടുന്നത്?
1: അന്തേട്ടൻ, ഈ കുട്ടീനെ മനസ്സിലായോ?
0: എന്റെ കണ്ണ് ശരിക്കും പറ്റുന്നില്ല.
1: ശങ്കര മാസ്റ്റർ മോളാണ് അന്തേട്ട.
0: അമ്മു?
3: അതെ അമ്മു തന്നെ. അമ്മു മാളവരുടെ കണ്ണിലെ വഴി പിഴച്ച സന്തതി, ലോകർക്കൊക്കെ നേരം പോക്കിന് പറഞ്ഞു രസിക്കാനുള്ള ഒരു അശ്ലീല വിഷയം. അമ്മു, ശങ്കര മാസ്റ്റർ മോൾ അമ്മു, എന്തിനാ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ഓ മനസ്സിലായി, ഈ അശ്ലീല കഥ ഇവിടെ തീരുമല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ ആടി പറഞ്ഞു മതിക്കാൻ ഒരു വിഷയം നഷ്ടപ്പെടുമല്ലോ അല്ലേ?
0: എന്താ കുട്ടി നീ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ല. കണ്ണിന്റെ മുമ്പിൽ ഒരു മനുഷ്യ ജീവൻ ചതഞ്ഞറിയുന്നത് കാണാനുള്ള മനക്കെട്ട് ഇല്ലാണ്ടായിപ്പോയി. അതാ ഞങ്ങൾ നിന്നെ.
1: എന്തിനാ അമ്മു ഈ കടുങ്കൈക്ക് പോയത്? ഞങ്ങൾക്കും ഉണ്ട് പെങ്ങന്മാരും പെൺകുട്ടികളും, കണ്ടപ്പോ സഹിച്ചില്ല.
3: എന്തിനാണെന്നോ പറഞ്ഞു തരാം. ഇനിയും വേട്ട നായ്ക്കൾ മണത്ത് മണത്ത് വരാതിരിക്കാൻ, എന്റെ പാവം അച്ഛന് ഒരു സ്വസ്ഥത കൊടുക്കാൻ, കഴുകൻ കണ്ണുകളിൽ നിന്ന് എന്റെ അനിയത്തിമാരെങ്കിലും രക്ഷിക്കാൻ, എന്റെ ജീവിതത്തിൽ പുരണ്ട കറ എന്റെ ദോര കൊണ്ട് തന്നെ കഴുകിക്കളയാൻ. മരിക്കാന് സമ്മതിക്കില്ലല്ലോ ഈ രോഗികൾ.
0: ക്ഷമിക്ക്, എല്ലാം ഒന്ന് കലങ്ങി തെളിയാണ്ടിരിക്കില്ല. ജീവനൊടുക്കൽ ഒന്നിനൊരു വഴിയല്ല. എല്ലാം ശരിയാവുന്ന
3: ഇല്ല, എനിക്ക് വിശ്വാസമില്ല. ഈ ലോകം ക്രൂരമാണ്, ക്രൂരമാണ്. അതിന് തീവാർന്ന കണ്ണുകളാണ്, കാമഭ്രാന്ത് പിടിച്ച ഭീകര സത്വമാണത്. പെണ്ണെന്നാൽ സുന്ദരമായ ശരീരം മാത്രമാണ്, ആണിന്റെ കാമത്തെയിൽ വെന്തെറിയാനുള്ള വെറും മാംസം. ഇല്ല, എനിക്കാരെയും വിശ്വാസമില്ല.
1: മൃഗങ്ങളെ പോലുള്ള ചിലർ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് നല്ല ആളുകളും ഈ ലോകത്തില്ലേ അമ്മു?
3: എനിക്കൊരു നന്മയിലും വിശ്വാസമില്ല, ഇവിടെ ഒരു നന്മയുമില്ല.
1: നീ എന്തിനീ ഈ ലോകത്തെ മാത്രം പഴിക്കുന്നു? നിന്റെ ഈ അവസ്ഥക്ക് നീ ഒരു കാരണമല്ലേ?
3: എല്ലാവരും പറയുന്നു തന്നെ നിങ്ങൾ പറയുന്നു.
1: ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല കുട്ടി.
3: പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇന്നെന്നെ തെല്ലു നോവിക്കില്ല. ഞാൻ മരിക്കാൻ കൊതിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയല്ല.
0: ശങ്കര മാഷുടെ കാര്യം ഓർക്കുമ്പോ ഒരു തരി പൂഴി വാരിയിട്ട് ഒരാളെ ദ്രോഹിച്ചിട്ടില്ല. എത്ര ശിഷ്യന്മാര്, തങ്കപ്പെട്ട മനസ്സ്. ഒടുവിൽ
3: ഇപ്പോൾ ഒരു ജീവചവമായി, നാട്ടുകാരുടെ ആട്ടും തുപ്പുമേറ്റ് ഒന്ന് വിങ്ങിക്കരയാൻ പോലും കഴിയാതെ.
1: അമ്മു നീ സൂക്ഷിക്കേണ്ടിയിരുന്നു. എവിടെയോ എവിടെയോ നിന്റെ കാലൊന്ന് പിഴച്ചു പോയില്ലേ? നിന്റെ ചവലതകൾ നിന്നെ തെല്ലിയുടെ വഴി തെറ്റിച്ചില്ലേ?
3: ശരിയായിരിക്കും, ഈ ലോകം സുന്ദരമാണ് എന്ന എന്റെ ധാരണ, സ്നേഹത്തിനൊരു നിറം മാത്രമേ ഉള്ളൂ എന്ന എന്റെ വിശ്വാസം, ഞാൻ തെരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നു എന്ന വിശ്വാസം എല്ലാം തെറ്റായിരുന്നു. ശരിയേത് തെറ്റേത് എന്നറിയാതെ ഞാൻ
1: കുട്ടിയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല.
0: കരയാതെ മോളെ, എനക്കിന്റെ വേദന മനസ്സിലാവൂ. എനക്കുണ്ട് രണ്ട് പെൺകുട്ടികൾ, മനസ്സിൽ ആദിയാ. ഇന്നാട്ടിൽ പെൺകുട്ടികളെ രക്ഷിതാക്കൾക്ക് എങ്ങനെ ഉറക്കം വരും? എന്തൊക്കെ

0: കാര്യങ്ങൾ ആ ദിവസവും പത്രക്കടലാസില്. എന്റെ ഈശ്വരന്മാരെ നോക്ക്, എന്റെ മോള് കരയാതിരിക്കെ.
1: കണ്ണു തുടക്കിയമ്മോ,
2: എന്റെ കരച്ചിൽ ഇനി ഒരിക്കലും ഒടുങ്ങുകയില്ല. വേദന തിന്ന് തിന്ന് ഞാനിങ്ങനെ കണ്ണുനീർത്തുള്ളിയായി കഴിയും. എന്റെ കണ്ണീർ തോരില്ല ഒരിക്കലും.

ആര് പറഞ്ഞു നിന്റെ കണ്ണീര് തോരില്ലെന്ന്? ഇനി നീ ഒരിക്കലും കരയരുത്. ദേ നോക്ക്, നിനക്ക് ഞാനുണ്ട്. നീ ഇനി ഒരല്പം ജീവിക്കണം, നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഇനി നമ്മെ പിരിക്കാനാവില്ല. കഴിഞ്ഞ കാലത്തിലേക്കുള്ള നിന്റെ വേരുകൾ നീ മുറിച്ചു മാറ്റണം. ഇനി നമുക്ക് ഭാവിയേ ഉള്ളൂ, സുന്ദരമായ ഭാവി, ആഹ്ലാദകരമായ ഭാവി. ജീവിതം സുന്ദരമായി തന്നെ നാം ജീവിച്ചു തീർക്കും.

ആരും ഒന്നും അറിഞ്ഞില്ല. പണിക്കുറ തീർത്ത വഞ്ചനയുടെ മുഖപടം ഒരിക്കൽ പോലും തനിനിറം കാട്ടിയില്ല. സ്നേഹത്തിൻ്റെതായ ആ വാക്കുകൾക്ക് കാതോർത്ത് കാതോർത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. മുഖപ്രസാദത്തിന്റെ ഉദയത്തിന് മിഴി തുറന്ന് അച്ഛമ്മയായി കാത്തു നിൽക്കുകയായിരുന്നു.

0: എന്താ കുട്ടികളെ, നേരെ എത്രയായി എന്നാ വിചാരം? എണീക്ക്, സ്കൂളിൽ പോണ്ടേ എന്ന് ആർക്കും?
1: അവരിച്ചിരി നേരം കൂടി കിടന്നോട്ടെ അച്ഛാ, ഇന്നലെ ഉറങ്ങാൻ നന്നേ വൈകി. എത്രയാ ഹോംവർക്ക്, എഴുതിയാലും എഴുതിയാലും തീരില്ല. ഇതാ അച്ഛന് ചായ, പാല് കുറവാട്ടോ, കറന്നിട്ട് കിട്ടുന്നില്ല.
0: കറവ വറ്റാറായിരിക്കുന്നു. നിക്കട്ടെ, ഇതിനെ ചെനയടിപ്പിച്ചിട്ട് വേറെ ഒന്നിനെ വാങ്ങണം. ഈ മാസം ഒന്ന് കഴിയട്ടെ. ആരാത് ഇത്ര രാവിലെ? വല്ല സമ്മേളനക്കാര് മറ്റുമാണോ?
1: സമ്മേളനക്കാർ തന്നെ, പക്ഷെ അച്ഛന്റെ സാഹിത്യവും സംസ്കാരവും ഒന്നും അല്ല, വിഷയം രാഷ്ട്രീയമാണ്.
0: ഓ, പ്രേമനാണോ?
1: ഇന്ന് കുറച്ചധികം പേരുണ്ടല്ലോ കാറിൽ, എവിടെയോ ദൂരേക്ക് പോകാനുള്ള ഒരുക്കമാണ്.
2: യാത്ര ഇതുവഴിയായാൽ ഇവിടെ ഇറങ്ങാതെ പോകുന്ന പതിവില്ലല്ലോ.
0: ആ, എന്തുണ്ടടാ വിശേഷം? നിന്നെ കാണാറില്ലല്ലോ.
2: തിരക്ക് തന്റെ മാഷേ, തിരക്ക്. സ്ഥലത്ത് ഇപ്പോ അങ്ങനെ ഉണ്ടാറില്ല. താനും
1: താമസവും തലസ്ഥാനത്തേക്ക് മാറ്റിയോ നേതാവ്?
2: മിക്കവാറും അങ്ങനെ തന്നെ വേണ്ടിവരുമെന്ന് തന്നെയാണ് തോന്നുന്നത്.
1: അപ്പോൾ ഗ്രേഡ് കൂടി കിട്ടിയെന്ന് അർത്ഥം അല്ലേ?
0: നീ അവനെ ശുണ്ടി പിടിപ്പിക്കാതെ മോളെ, ചായ കൊടുക്ക് വേഗം.
2: അയ്യോ, കാറിൽ നിറയെ VIP കളാ, 2 മിനിറ്റാണ് അനുവദിച്ച സമയം. ആ, ഞാൻ ഇറങ്ങാ.
0: അതെന്താടോ അത്ര തിരക്ക്?
2: നേതാക്കന്മാരുടെ കാര്യമൊന്നും മാഷക്ക് അറിയാത്തതുകൊണ്ടാ. തിരക്കൊന്നും ഇല്ലെങ്കിലും തിരക്ക് കാണിക്കണം, ഇല്ലെങ്കിൽ വില പോവും. അതെ, മാഷ്ടെ പുതിയ സമാഹാരം പുറത്തിറങ്ങി എന്നറിഞ്ഞു. നല്ല സെയിൽസ് ഉണ്ടോ?
1: നല്ല സെയിൽസ് ഉണ്ടാവാൻ ഇതെന്താ ചൂടൊപ്പമാണോ?
2: എനിക്കൊരു കോപ്പി തന്നില്ല സാർ.
1: പ്രേമിയുടെ കവിതയും വായിച്ചു തുടങ്ങിയോ?
2: രാഷ്ട്രീയവും കവിതയും ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് അമ്മു.
0: ഏതായാലും ഒരു കോപ്പി തന്നേക്കാം, പതിവ് മുടക്കേണ്ട. ആർക്കറിയാം പ്രേമൻ നാളെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആവില്ല.
2: മാഷക്കറിയാം കാര്യങ്ങൾ, ആളുവിലെ കല്ലുവില എന്നല്ലേ. മാഷേ വേഗം വരണേ. ഒന്ന് ക്ഷമിക്കണ്ടേ പൊന്നെ, ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ. നേതാക്കന്മാരുടെ താളത്തിനൊത്ത് തുള്ളാതിരിക്കാൻ പറ്റുമോ? ക്ഷമിക്കേ, ഒരു നാൾ എന്റെ കയ്യിലും താളം കിട്ടും. അതിലുള്ള ചരടുവലികൾ പലതും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: ചരട് വലിച്ചു വലിച്ച് കുരുക്കു സ്വന്തം കഴുത്തിലായി പോകരുതേ.
2: ഒന്നുമില്ലെന്റെ മോളെ, ഈ പ്രേമചന്ദ്രൻ നെല്ലിയാട്ടിനെ പറ്റി നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? യുവജനങ്ങളുടെ ഹരമാണിന്ന് ഞാൻ. കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കരയ്ക്ക് തന്നെ അടുപ്പിക്കും. മോളെ നീ നോക്കിക്കോ, സമയമാകട്ടെ.
1: കൊതിച്ചു കൊതിച്ച് അങ്ങനെ കഴിഞ്ഞു.
2: കൊതിച്ചതൊക്കെ സ്വന്തമാക്കും മോളെ ഞാൻ. ആ, നീ ഇങ്ങോട്ട് വാ. നീ നിന്നെ എത്ര കാലമായി.

എവിടെയായിരുന്നു മനസ്സിലൂടെ പാറി പറക്കുന്ന ഒരു പൂവെ പോലെ ഞാൻ ഉയരങ്ങളിലും ഉയർന്നുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അറിയാതെ പെയ്തിറങ്ങിയ മഞ്ഞിൽ ചിറകുകൾ കുഴഞ്ഞു താഴേക്ക് താഴേക്ക് ഒന്നും അറിഞ്ഞില്ല.

0: മോളെ, നിന്റെ മനസ്സിലേക്ക് വായിച്ചെടുക്കാം. എന്താണ് ഈ കാര്യത്തിൽ കൂടുതലായി നിന്നോട് എനിക്ക് പറയാനാവുക? നിന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ് കൃത്യകാരൻ. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ അമ്മ തന്നെ വേണം. നീ വലുതായത് ഈ അച്ഛൻ അറിഞ്ഞില്ല മോളെ. എന്റെ പ്രാർത്ഥനകൾക്കിടയിൽ നീ എന്റെ കൈക്കുഞ്ഞല്ലാതായത് ഞാൻ അറിഞ്ഞില്ല മോളെ. ഞാനാണ് തെറ്റുകാരൻ.
1: ഞാൻ എന്നും അച്ഛന്റെ കൈക്കുഞ്ഞു തന്നെയാണ്. തെറ്റാണോ അച്ഛ ഞാൻ ചെയ്യുന്നത്? പ്രേമേട്ടിനെ ഞാൻ സ്നേഹിച്ചു പോയത് തെറ്റായോ?
0: എനിക്കറിയില്ല മോളെ, ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണിത്. പെൺമക്കളുടെ അച്ഛന്മാർക്ക് സ്വസ്ഥതയില്ലാത്ത കാലമാണിത്. നിന്റെ നന്മയും സൗന്ദര്യവും ഇന്നെന്നെ ഭയപ്പെടുത്തുകയാണ്. ഇരുളിൽ ഒളിഞ്ഞിരുന്ന് അവസരം പാർക്കുന്ന കഴുകൻ കണ്ണുകളെ ഞാൻ ഭയക്കുന്നു. സർവ്വതും ദഹിപ്പിക്കുന്ന കാട്ടിലേക്ക് ഒരു തീപ്പൊരി മതി.
1: എന്താ ഇതച്ഛാ, അച്ഛനെന്താ ഇങ്ങനൊക്കെ പറയുന്നത്?
0: ആ തീപ്പൊരി എന്റെ പാവപ്പെട്ട മോളുടെ മേൽ പതിയരുതേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന.
1: അച്ഛന്റെ ഈ ഭയമൊക്കെ അസ്ഥാനത്താണ്. പ്രേമേട്ടിനെ പോലെ ശുദ്ധനായ ഒരാളെ കാണാൻ കിട്ടില്ല. ഒരു പാവം പെണ്ണുങ്ങളുടെ മനസ്സാ. ഞാനൊന്ന് കണ്ണുരുട്ടിയാൽ മതി, പാവം ആകെ വിരണ്ടു പോകും പുള്ളിക്കാരൻ.
0: മോളെ, നിന്റെ കണ്ണുകളിൽ ഞാൻ പ്രതീക്ഷയുടെ പൂത്തിരിവ് കാണുന്നു. നിന്റെ മോഹങ്ങൾ നിന്നെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് നയിക്കുക. നിനക്ക് നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ.

സ്നേഹനിരയായ പ്രാർത്ഥനകൾ, ആ കണ്ണുകളിൽ തിളങ്ങി നിന്ന സൂചനകളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഒന്നും അറിയാത്ത വണ്ണം അന്ധയും ബധിരയും മൂകയുമായി ഞാൻ ഏതോ അർത്ഥരഹിതമായ സ്വപ്നങ്ങളുടെ ചിറകുകളിൽ

0: എന്താ അബൂനെന്ന് ഭയമാണോ?
1: ഭയമൊന്നുമില്ല. പ്രേമേട്ടും വന്ന് വിളിച്ചാൽ ഈ ലോകത്തിന്റെ ഏതറ്റത്തേക്ക് ഞാൻ വരും. എങ്കിലും ഞാൻ അച്ഛനോട് ഒന്നും പറഞ്ഞിട്ടില്ല. കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് എത്തേണ്ട നേരത്ത് എനിക്ക് അങ്ങ് എത്തണം.
0: ഒക്കെ എത്തിച്ചു തരാമോ? താനൊന്ന് കയറ് പൊട്ടിക്കാതിരി.
1: എങ്ങോട്ടാ പോകുന്നെന്ന് പറ.
0: ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട് KPG സാറിനെ കുറിച്ച്?
1: നിങ്ങളുടെ പാർട്ടി നേതാവോ?
0: അദ്ദേഹം എനിക്ക് നേതാവ് മാത്രമല്ല, എന്റെ കൺകണ്ട ദൈവം. ആരുമില്ലാതിരുന്ന എന്നെ ഞാനാക്കിയ മഹാൻ.
1: ആട്ടെ, ആ ദൈവത്തിന് ഇപ്പോൾ എന്ത് പറ്റി?
0: എന്റെ പ്രതിശ്രുത വധുവിനെ കാണാൻ പുള്ളിക്കാരന് മോഹം. ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാനും പറഞ്ഞു. ഇന്ന് ടൗണിൽ ഗസ്റ്റ് ഹൗസിലുണ്ട്.
1: വിവാഹകാര്യം വല്ലതും സൂചിപ്പിച്ചോ?
0: പിന്നില്ലാതെ. മൂപ്പർക്ക് സന്തോഷമായി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതാ, ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു. അഞ്ചു പോയിന്റ് മാലയാണ് നിനക്ക് തരാനായിട്ട് എന്നെ കൊണ്ട് ഇന്നലെ കടയിൽ നിന്ന് മേടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എത്ര വലിയ ആളാ, എന്നോട് എന്തൊരു സ്നേഹമാണ്. നീ വാ, എന്റെ മുറിയിൽ ചെന്നിരിക്കാം. മൂപ്പരുടെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. നീ ഇരിക്കെ, ഞാനിപ്പോ വരാം.
2: കാത്തിരുന്ന് മുഷിഞ്ഞു കാണും അല്ലയോ. ഈ നിവേദനക്കാരെ കൊണ്ട് തോറ്റു. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട, ഇരുന്നോളൂ ഇരുന്നോളൂ കുട്ടി. പ്രേമൻ പറഞ്ഞു കാണും അല്ലയോ.
1: എപ്പോഴും സാറിനെ പറ്റി തന്നെയാ പറയാനുള്ളത്. സാറിന് എങ്ങനെ അനുഗ്രഹിക്കണം?
2: എന്താ

0: ചെയ്യാം. ഞാൻ എപ്പോഴും പ്രേമനോടൊപ്പം ഉണ്ടാവും. ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരനല്ലേ അയാൾ. ഞാൻ അയാളെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തും. ആ ഇതാ മോൾക്ക് എന്റെ വക ചെറിയൊരു സമ്മാനം.
1: ഇതൊന്നും വേണ്ടായിരുന്നു സാർ.
0: സാരമില്ല, ഞാൻ അങ്ങനെ ആർക്കെങ്കിലും സമ്മാനവും മറ്റും കൊടുക്കുന്ന ആളല്ല. പിന്നെ പ്രേമന്റെ കാര്യമാവുമ്പോൾ വാങ്ങിക്കൂ. ആ എനിക്ക് ഒരുപാട് ആരാധകരും അനുയായികളുമുണ്ട്, അതുപോലെ തന്നെ ശത്രുക്കളും. അതുകൊണ്ട് ഈ വാതിലൊന്ന് അടച്ചേക്കാം. ഞാനൊന്ന് തൂമിയാ പോലും വാർത്തയായി ഇക്കാലത്ത്.
1: ഞാൻ പുറത്തു പോകാം സാർ. പ്രേമേട്ടിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ വാതിലടക്കണ്ടേ സാർ?
0: പോകാനെന്താ ഇത്ര ധൃതിയായോ? ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. ഇങ്ങോട്ട് അടുത്ത് നിൽക്കൂ. മോളെ പവന് 3500, അങ്ങനെ 5 പവനാണ്.

0: വണ്ടി ഏതോ വരാറുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പ വരാം.
1: ആട്ടെ.
2: അതെ, ഒരാരും മാത്രമായിരുന്നു. കഴുകന്മാർ പലരും ഊഴം കാത്തിരിപ്പുണ്ടായിരുന്നു. ആസക്തിയുടെ നഖമുനകളിൽ കിടന്ന് പിടയാനല്ലാതെ എനിക്കൊന്നിനും കഴിയുമായിരുന്നില്ല. ഞാൻ എവിടെയൊക്കെയോ വലിച്ചെറിയപ്പെട്ടു. ഒരു മാസത്തിന് ശേഷം ഒരു രാത്രിയിൽ ഒരു ശവത്തിന്റെ ധന്യത പോലുമില്ലാത്ത എന്റെ ശരീരം ഒരു പഴം തുണി കെട്ടുപോലെ എന്റെ അച്ഛന്റെ കൺമുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവർ മടങ്ങി.
1: കഴിഞ്ഞില്ലേ അമ്മു അതെല്ലാം? ബാക്കിയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി. എല്ലാവരും വലിയവർ, ജനലക്ഷങ്ങളുടെ ആരാധ്യർ, ഒരു ചൂണ്ടുവിരൽ ചലനം കൊണ്ടുപോലും പുത്തൻ ലോകം ചമയ്ക്കുന്നവർ, കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നവർ. പ്രേമചന്ദ്രൻ സമർത്ഥനാണ്, ഉയരങ്ങൾ കീഴടക്കാൻ അവസരങ്ങൾ കാത്തിരിക്കുന്നവൻ.
3: മലബാർ വരുന്നുണ്ട്, കറക്റ്റ് ടൈം.
0: കരയരുത് കുട്ടി, നമ്മള് കരയുമ്പോ അവർക്ക് ജയം കൂടും. പുഴുതണം നമ്മള്, നീ തോറ്റിട്ടില്ല.
3: ആ നീച മൃഗങ്ങൾ ഓരോരുത്തരെയും നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം.
2: എന്നിട്ട് എന്തിനാണ്? എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അതുകൊണ്ട് തിരിച്ചു കിട്ടുമോ?
1: അല്ല കുട്ടി, നാം പൊരുതേണ്ടതുണ്ട്. മനുഷ്യൻ മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ വേട്ടയാടപ്പെട്ട് അണച്ചു വീഴുന്ന ഈ കാലത്തിന് ഒരന്ത്യം വേണം. കുട്ടി വാശിയോടെ പൊരുതണം.
2: എന്റെ നിലവിളികൾ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. വിചാരണയുടെയും ചോദ്യം ചെയ്യലുകളുടെയും താടനങ്ങൾ, മൊഴികൾ മാറ്റാനുള്ള ഭീഷണികൾ, അയൽവാസികളുടെയും ബന്ധുക്കളുടെയും പരിഹാസം, രാത്രികളിൽ വീടിനു മുകളിൽ വന്ന് വീഴുന്ന കല്ലുകൾ. ഇനി എന്റെ അനിയത്തിമാർക്ക് എന്താണൊരാശ്രയം? ഈ തീക്കടൽ അത്രയും താണ്ടി എന്റെ അച്ഛൻ എങ്ങനെ കടന്നു പോകും? എങ്ങനെ കടന്നു പോകും?
1: ആർക്കും ഒരു നഷ്ടവുമില്ല. വായനക്കാരുടെ ആർത്തി തീർക്കാൻ പത്രമാസികകൾ മസാലകൾ കലർത്തി തുടരൻ ഭക്തികൾ പടച്ചുവിടുന്നു. ജനങ്ങൾ കഥാനായിയെ കാണാൻ തടിച്ചുകൂടുന്നു. തകർപ്പൻ ചലച്ചിത്രത്തിനുള്ള കഥാതന്തു കിട്ടിയ ചലച്ചിത്രകാരൻ ആർത്തു ചിരിക്കുന്നു. നഷ്ടം ചിലർക്കു മാത്രം, ചിലർക്കു മാത്രം. അവരുടെ കണ്ണീര് ഒരിക്കലും തീരില്ല.
0: നിന്റെ കളങ്കമില്ലാത്ത മനസ്സ് ഈശ്വരൻ കാണാതിരിക്കില്ല. എല്ലാ ദുഃഖത്തിനും ഒരു ദിവസം മറുതിയുണ്ടാവും. കരയരുത്, സമാധാനിക്ക.
3: ദാസാ, ഇനി കുട്ടിയെ കൊണ്ടൊന്ന് അവളെ വീട്ടിലാക്കിയിട്ട് വാ. ഞാൻ ആ സിഗ്നൽ ഒന്ന് കാണിച്ചിട്ട് വരട്ടാ.
2: ഞാനെന്ന ശവം ഈ ഭൂമുഖത്ത് നിന്ന് നീങ്ങിയാൽ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ആശ്വാസം കിട്ടിയേക്കാം. പൊള്ളിക്കുന്ന ഒരു ഓർമ്മ മാത്രമായി ഞാൻ മാറട്ടെ. അശ്ലീലൻ ചുവയ്ക്കുന്ന ഒരു നാട്ടുകഥയായി മാത്രം ഞാൻ അവശേഷിക്കട്ടെ. എന്റെ അച്ഛനെ കാണുമ്പോൾ ഒന്ന് പറയുമോ, ഈ ഹതഭാഗിയായ മകൾക്ക് വേണ്ടി ഇനി കരയരുതെന്ന്. ഞാൻ വരട്ടെ, ഞാൻ വരട്ടെ.
3: എനിക്ക് കാണാൻ പറ്റില്ല.

ശാന്തിപുരം റെയിൽവേ ഗേറ്റ്. നാടകം സമാപിക്കുന്നു. രചന ഹരിദാസ് നീലഞ്ചേരി. ഈ നാടകത്തിൽ അഭിനയിച്ചവർ ജയൻ തിരുമന, ഹരിദാസ് കിണാശ്ശേരി, ഹരികൃഷ്ണൻ നമ്പൂതിരി, മൊയ്തു കെ കണ്ണങ്കോട്, നാരായണൻ തച്ചിങ്ങനാട്, പി ജി ഇന്ദിര.

0: The Real FM 103.6.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ തിരുവനന്തപുരത്തെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. CBSE പ്ലസ് ടു പരീക്ഷാ ഫലവും പുനർമൂല്യനിർണയ നടപടികളും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും May 30 തുടക്കം എന്ന പേരിൽ ഒരു ജനകീയ ശുചീകരണ ക്യാമ്പയിൻ നടത്താൻ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു VHSE ഫലം പരീക്ഷാഫലം നാളെ. ബക്രീദ് അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും May 27 പ്രവൃത്തി ദിനമായിരിക്കും. May 28 ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കേരള സർക്കാരിന്റെ ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. വ്യവസായ വകുപ്പ് PK കുഞ്ഞലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ലാഭവിഹിതം കൈമാറിയത്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിലെ ഷട്ടറുകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ നാളെ മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.9 മീറ്ററിലേക്ക് താഴ്ത്തുമെന്ന് അധികൃതർ അറിയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആദ്യം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയതാണ്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കാരാട് നിന്നും വിമൽ കുമാർ, ഒപ്പം കൊണ്ടോട്ടിയിൽ നിന്നും രജീഷ് എന്നിവർ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇനി പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ് ഗാനത്തിനെ കാതോർക്കുന്നത്. ഒളകര നിന്നും പ്രജീഷ്.

0: 103.6 റിയൽ എഫ്എം.
1: ഇനി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനത്തിനെ കാതോർക്കുന്നു വെള്ളയിൽ നിന്നും ശരത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: രഞ്ജിനിയിലിനി, വണ്ടൂർ തോട്ടുപുറത്ത് നിന്നും കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തകൃഷ്ണ, അനാമിക എന്നിവർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ, പാടിയത് യേശുദാസും സംഘവും. ചിത്രം യാത്ര.

0: 6.
1: ഇനി മേപ്പയൂർ വയലോളിക്കണ്ടിയിൽ നിന്നും ദിവ്യ ഉണ്ണികൃഷ്ണൻ, ഹരിനന്ദ് ദേവനന്ദ എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം വചനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, മോഹൻ സിത്താര.

ഇനി ദേവദൂതൻ എന്ന ചിത്രത്തിൽ യേശുദാസും പ്രീതയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ശ്രുതി, പ്രജീഷ് എന്നിവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ഇനി കൊണ്ടുട്ടി നീറാട് നിന്നും, ജാനുട്ടി, പാറു, കാർത്തു എന്നിവർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് സാന്ത്വനം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി ചൂള എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഒപ്പം എസ് ജാനകിയും പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് വിളയിൽ നിന്നും രാധാകൃഷ്ണൻ.

രഞ്ജിനി തുടരുന്നു. ഇനി ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനമാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപിസുന്ദറിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് പ്രകാശ് ഉള്ളേരിയിൽ നിന്നും.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇനി കോട്ടക്കിൽ നിന്നും ശിവപ്രസാദ് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം മാടമ്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുതഞ്ചേരി, M. ജയചന്ദ്രൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം വെള്ളിത്തിര. കൈതപ്രത്തിന്റെ വരികൾക്ക് അൽഫോൺസിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ശ്രുതി പ്രജീഷ് ആവളയിൽ നിന്നും.

0: രഞ്ജിനി.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കൂട്ടുചേരാം. അതുവരെ വിട പറയട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷിജിൻ. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത മലയാള പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ഇനി 11 മണി മുതൽ FM ഗോൾഡ് പരിപാടികൾ.